0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു ദുഖാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫത്തഹ് എന്നീ അധ്യായങ്ങളുടെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് വദീഉ അൽ യമാനി.
1: هذا القرآن يوحدنا لطريق الخير يوجهنا
2: حفظ القرآن ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും, ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: أعوذ بالله من الشيطان الرجيم.

നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രവിച്ച ഭാഗം 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിന്റെ 143 മുതൽ 148 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി വശ്യസുന്ദരമായി ഖുർആൻ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൻ്റെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അസുലഭ നിമിഷങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ. ഇന്ന് 2026 ജൂലൈ 24, ഹിജ്റ വർഷം 1448, സഫർ 9. വിശുദ്ധ ഖുർആനിൻ്റെ തണലിൽ ജീവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ തൗഫീഖാണ്. ഖുർആനിൻ്റെ ആയത്തുകളും സൂറത്തുകളും മനഃപ്പാഠമാക്കാനും പഠിക്കാനും അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളുമെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ലഭിക്കുന്ന അവസരങ്ങൾ, അത് വല്ലാത്ത അനുഭൂതിയാണ്. തീർച്ചയായും അങ്ങനെ വീണ് കിട്ടുന്ന അവസരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ, ആ ഖുർആനിൻ്റെ തണലിലൂടെ സഞ്ചരിക്കാൻ, ഖുർആൻ്റെ ഓരങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നാം മുതലെടുക്കേണ്ടതുണ്ട്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് അതിനുള്ള അവസരങ്ങളാണ് ഓരോ പ്രോഗ്രാമുകളിലൂടെയും സമ്മാനിക്കപ്പെടുന്നത്. ഇന്നത്തെ പുലരിയും ഏറ്റവും ഹൃദ്യമാകട്ടെ, നന്മ നിറഞ്ഞതാകട്ടെ. ലോകത്ത് മുഴുവൻ മലയാളികളായ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പ്രോഗ്രാമുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതമോതുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രസിദ്ധ ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്നു ഈ പ്രോഗ്രാം. പാരായണം അദ്ധ്യായം അന്നാസിആത്ത് മുതൽ വിശുദ്ധ ഖുർആനിലെ അവസാനാധ്യായമായ അന്നാസ് വരെ. പാരായണം വദിയ അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: بسم الله الرحمن الرحيم.
1: إذا السماء انشقت وأذنت لربها وحقت.

0: ശ്രോതാക്കൾ ഇതുവരെ ശ്രവിച്ചത് പീസ് റേഡിയോ ഖുർആൻ തൻസീൽ അദ്ധ്യായം അന്നാസിയാത്ത് മുതൽ അന്നാസ് വരെ. പാരായണം ചെയ്തത് വദീ അൽ യമാനി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ളുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിന്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം, പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ലില്ലാഹി മിൻ അസ്മാഇഹി 90.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങൾ തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ സഅദിയുടെ ഈ പഠനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ പഠനമായിരുന്നു, അതിൻ്റെ വ്യാഖ്യാനമായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഇൻഷാല്ലാ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ പഠനമാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഈണത്തിലുള്ള മധുരതരമായ അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6 മുതൽ 8 വരെ ആയത്തുകൾ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാല്ല, ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ. വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള, അവസാനം വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഈ പാരായണം നമ്മൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ കൂടെ പാരായണം ചെയ്യുവാനും അതോടൊപ്പം അതിലെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മുടെ പാരായണം തജ്വീദ് അനുസരിച്ച് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ വാക്കുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീനാരി ജഹന്നം, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ശർറുൽ ബരിയ, സൃഷ്ടികളിൽ പടപ്പുകളിൽ മോശപ്പെട്ടവർ. ഇന്നല്ലദീന, നിശ്ചയമായും, ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരായവർ. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, ജന്നാതു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളാണ്, തജ്രീമിൻ തഹ്തിഹ, അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും, അൽ അൻഹാറു, അരുവികൾ, പുഴകൾ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ, എന്നും എക്കാലവും, റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെപ്പറ്റി, വറദു, അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹു, അവനെപ്പറ്റി, ദാലിക, അത്, ലിമൻ ഖശിയ, ഭയപ്പെട്ടവനാണ്, റബ്ബഹു, അവൻ്റെ റബ്ബിനെ. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തിനെയും ആയത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.

തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലുംപ്പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: അവർക്ക് അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. എന്നേക്കുമായിട്ട് അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്.
1: മാഷാ അല്ലാ. സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥവും ആശയഗാംഭീര്യത്തോടുകൂടെ തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതിലെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു മുത്തഖിയായി തീരാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. തഫ്സീറു സഅദിയിൽ ബഹുമാനനായ നാസിറു സഅദി അദ്ദേഹം വ്യാഖ്യാനം നൽകിയ വ്യാഖ്യാനക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരം നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
2: തുടർന്ന് അല്ലാഹു പറയുന്നു, വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം വിട്ടുപോയ അവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഉത്തമർ. കാരണം അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുകയും അവനെ ആരാധിക്കുകയും അങ്ങനെ ഇഹപര ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു, അതായത് സ്ഥിര താമസത്തിൻ്റെ സ്വർഗത്തോപ്പ്.

0: ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുകയും തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തവന്.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ബയ്യിനയുടെ മുഴുവനായിട്ടുള്ള പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ഒക്കെ നമ്മൾ രണ്ട് എപ്പിസോഡുകളിലായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: തഫ്സീർ സഅദിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരെമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ഒരധ്യാപകൻ്റെ മുഖത്ത് നിന്ന് കേൾക്കുന്ന രൂപത്തിൽ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ പാരായണം കേൾക്കാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു ആലു ഇമ്രാനിൻ്റെ 12 മുതൽ 15 വരെയുള്ള ആയത്തുകൾ നമുക്ക് കേൾക്കാം ഷെയ്ഖ് ഖലീഫ തുനൈജിയുടെ പാരായണത്തിലൂടെ.

0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇംറാന്റെ 12 മുതൽ 15 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: الله من الشيطان الرجيم
2: وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما

0: نفس بما كسبت وذكر به أن تبسل نفس بما كسبت ليس لها من دون الله ولي ولا شفيع ليس لها من دون الله ولي ولا شفيع وإن تعدل كل عدل لا يؤخذ منها أولئك الذين أبسلوا بما كسبوا لهم شراب من حميم وعذاب أليم بما كانوا يكفرون قل أندعو من دون الله ما لا ينفعنا ولا يضرنا ونرد على أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون
1: بيس قرآن راديو نام كيرت كرينيادة مدهرم قرآن വിശുദ്ധ ഖുർആൻ ആറാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: അധ്യായം 85 സൂറത്തുൽ ബുറൂജ്. നക്ഷത്രമണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള, ഗ്രഹമണ്ഡലങ്ങളുള്ള.
4: വസ്സമാഇ ദാതിൽ ബുറൂജ്,
3: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
5: വചനം 2.
3: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
4: വല്യൗമിൽ മൗഊദ്,
3: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
5: വചനം 3.
3: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും.
4: വശാഹിദിൻ വമഷ്ഹൂദ്,
3: സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
6: ഈ മൂന്ന് വചനങ്ങളിലായി നാലു വസ്തുക്കളെ കൊണ്ട് അള്ളാഹു ആണയിട്ടിരിക്കുന്നു. ഒന്ന്, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. രണ്ട്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്ത് നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്ത് നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ രണ്ട് വാക്കുകളും കുറേ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവനു സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തുൻ നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65 എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീസുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ് വ മഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത്.
5: വചനം 4.
3: ഉതില, ശപിക്കപ്പെടട്ടെ, അസ്ഹാബു, ആൾക്കാർ, അൽ ഉഖ്ദൂദ്, ഇടങ്ങിന്റെ.
4: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
3: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
5: വചനം 5.
3: അന്നാരി, അതായത് അഗ്നിയുടെ. ദാതിൽ വഖൂദ്, വിറകു നിറക്കപ്പെട്ട, ഇന്ധനം നിറക്കപ്പെട്ട.
4: അന്നാരി ദാതിൽ വഖൂദ്,
3: അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ.
5: വചനം 6.
3: ഇദ്ഹും, അവർ ആയിരുന്ന സന്ദർഭം. അലൈഹ, അതിങ്കൽ. ഖുഊദ്, ഇരിക്കുന്നവർ.
4: ഇദ്ഹും അലൈഹ ഖുഊദ്,
3: അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം.
5: വചനം 7.
3: വഹും, അവരാകട്ടെ. അലാമായഫ്അലൂൻ, തങ്ങൾ ചെയ്യുന്നതിന്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്. ഷുഹൂദ്, ദൃസാക്ഷികളുമാണ്.
4: വഹും അലാമായഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്,
3: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
7: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹുഅൻഹു, ശുഹൈബ് റളിയല്ലാഹുഅൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായയെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോര കൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താൽപ്പര്യം. തീക്കുണ്ടിൻ്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടുതാനും. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ, അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലല്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിൻ്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിന് ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിനു നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയ ഒരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
5: വചനം 8.
3: വമാ നഖമു, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അൽ ഹമീദ്, സ്തുത്യർഹനായ.

0: പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും.
1: വചനം 9.
0: അല്ലദി, അതായത് യാതൊരുവൻ, ലഹു, അവനാകുന്നു, മുൽക്കുസ്സമാവാത്തി, ആകാശങ്ങളുടെ രാജാധിപത്യം, വൽ അർദ്, ഭൂമിയുടെയും, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു,
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി യമാനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലി അമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ, സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

0: സൂറത്ത് മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്.
1: വൽ മുർസലാത്തി ഉർഫ,
0: ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ
1: ഫൽ ആസിഫാതി അസ്ഫ,
0: ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ
1: വന്നാശിറാതി നശ്റാ, വന്നാശിറാതി നശ്റാ,
0: നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക.
1: ഫൽഫാരിഖാതി ഫർഖാ,
0: ഫൽഫാരിഖാതി ഫർഖാ, ഫർഖാ, ഖാഫിന് പകരം കാഫാകുന്നത് ഫർഖാ, ഇങ്ങനെ ഫർഖാ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ്, അതിൻ്റെ മഖ്റജ്
1: ഫൽഫാരിഖാതി ഫർഖാ
0: എന്ന് തന്നെ പറയുക.
1: ഫൽമുൽഖിയാതി ദിക്റാ,
0: ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്.
1: ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ ഔ നുദ്റാ,
0: ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്,
1: ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റാ.
0: ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.
1: فإذا النجوم طمست,
0: فإذا النجوم طمست, طو طمست, അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വാഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം.
1: وإذا السماء فرجت, وإذا السماء فرجت, وإذا الجبال نصفت, وإذا الرسل أقتت, وإذا الرسل أقتت.
0: ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉക്കിത്തത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദമാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉക്കിത്തത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉക്കിത്തത് ഖാഫിന് ആണ് ശബ്ദ്.
1: وإذا الرسل أقتت لأي يوم أجلت,
0: ഇവിടെ لأي يوم أجلت, أجلت ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്തു കാണിക്കണം.
1: أجلت لأي يوم أجلت ليوم الفصل وما أدراك ما يوم الفصل.
0: രണ്ട് സ്ഥലത്തും ഫസ്ൽ, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്റാകമ, അദ്റാ, അദ്റാ, റാഇനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്റാക,
0: അത് അദ്റാക എന്നല്ല പറയേണ്ടത്, അദ്റാക.
1: വമാ അദ്റാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ വമ്മു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ആം നാക്കുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ, ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലി

ഇവിടെ നുത് ബിഉ എന്നാണ്, നുത് ബിഉ എന്ന് പറയരുത്, നുത് ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത് ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعله

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആൽ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുഷ്ഷുക്കൂർ.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപ്പാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനഃപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475 പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ആദ്യം മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തിയുടെ സൂറത്തുൻ നഹ്‌ലിലെ 120 മുതൽ 128 വരെയുള്ള ആയത്തുകളുടെ പാരായണവും, തുടർന്ന് മക്ക ഹറമിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുല്ല അവാദ് അൽ ജുഹനിയുടെ സൂറത്തു സുമറിൻ്റെ 53 മുതൽ 70 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നാം കേൾക്കുക.

إنما جعل السبت على الذين اختلفوا فيه وإن

ويوم القيامة ترى الذين كذبوا على الله وجوههم مسودة

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر
0: الحمد

0: الله أكبر
1: الله أكبر.
2: ما شاء الله. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
4: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
4: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
4: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
4: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
4: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
4: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. നാം കേട്ടത് സൂറത്തുൽ ഇഅ്റാഫിലെ 94 മുതൽ 129 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും ബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശൂറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദീ അൽ യമാനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 44-45 വചനങ്ങൾ നാം പഠിക്കുന്നു. നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنا وجدناه صابرا نعم العبد إنه أواب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 44-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹു പറയുന്നു, വഖുദ്, നീ എടുക്കുകയും ചെയ്യുക. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോടാണ് ഈ നിർദ്ദേശം. ബിയദിക, നിന്റെ കയ്യിൽ, അതായത് കൈകൊണ്ട്. ദ്യഗ്സൻ, ഒരു പിടി പുല്ല് അല്ലെങ്കിൽ വാസന ചെടി. ഫദ്രിബ് ബിഹി, എന്നിട്ട് അതുകൊണ്ട് അടിക്കുക. വലാ തഹ്നസ്, നീ ശബദം ലംഘിക്കരുത് അല്ലെങ്കിൽ തെറ്റു ചെയ്യരുത്. ഇന്ന, നിശ്ചയമായും ഞാൻ, വജദ്നാഹു, അദ്ദേഹത്തെ കണ്ടെത്തി. സ്വാബിറ, ക്ഷമിക്കുന്നവനായിട്ട്. നിഅമ, വളരെ നന്നായിട്ടുണ്ട്. അൽ അബ്ദു, ആ അടിയാൻ. ഇന്നഹു, നിശ്ചയമായും അവൻ. അവ്വാബ്, മടക്കക്കാരനാണ്, വളരെ മടക്കമുള്ളവനാണ്. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്ക് നേരിട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു എങ്ങനെയാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചതെന്ന്, അതാണ് ഈ വചനത്തിനും ഇതിനു മുമ്പുള്ള വചനത്തിനും അള്ളാഹു വ്യക്തമാക്കുന്നത്. അള്ളാഹു പറയുന്നു, നീ ഒരു പിടി പുല്ല് നിന്റെ കയ്യിൽ എടുക്കുക, എന്നിട്ട് അതുകൊണ്ട് അടിക്കുകയും ശബദം ലംഘിക്കാതിരിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അദ്ദേഹത്തെ ക്ഷമിക്കുന്നവനായി നാം കണ്ടെത്തിയിരിക്കുന്നു. വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള, അതായത് പശ്ചാത്തപിക്കുന്ന ആളാകുന്നു. അതാണ് ഈ വചനത്തിൽ, അതായത് 44-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. വക്കാന അലൈഹിസ്സലാം ഹലഫ അൻ യദ്രിബ ഇംറഅതഹു മിഅത സൗത്തിൻ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു തെറ്റിൻ്റെ പേരിൽ തൻ്റെ ഭാര്യയെ 100 അടി അടിക്കുമെന്ന് ശപഥം ചെയ്തു. ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ. അപ്പൊ അല്ലാഹ് കൽപ്പിച്ചു ആ ഒരു ശപഥം, അത് പാടില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ ഒരു ശബ്ദമായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, കുറച്ച് ചുള്ളിത്തണ്ട്, അഥവാ വളരെ ബലം കുറഞ്ഞ തണ്ട് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പുല്ല് എടുക്കാൻ. വഹുവ, അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്നു, ഫ അമറല്ലാഹു, ഫ അമറഹുല്ലാഹു അൻ യഖുദ ദിഗ്സൻ യഷ്തമിലു അലാ മിഅത്തി ഊദിൻ സിഗാർ. ആ ചുള്ളിത്തണ്ടിൽ 100 കഷ്ണങ്ങളുണ്ടായിരിക്കണം. വയദ്രിബു ബിഹ ദുർബത്തൻ വാഹിദ, എന്നിട്ട് ഒരൊറ്റ അടി അതുകൊണ്ട് അടിക്കാൻ. എന്ന് പറഞ്ഞാൽ ആ ശബദം നിറവേറ്റണം, പക്ഷേ അതുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്ക് പ്രയാസം നേരിടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ കൽപ്പിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. അന്ന് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ഒരു സംഭവമാണിത്. സാധാരണഗതിയിൽ തൻ്റെ സഹധർമ്മിണികളെ മർദ്ദിക്കുവാനോ ഉപദ്രവിക്കുവാനോ ഇങ്ങനെ പ്രഹരിക്കാനോ ഉള്ള അംഗീകാരമോ അനുവാദമോ അല്ല ഈ വചനം എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്ലാം ഏറെ പ്രാധാന്യം നൽകുന്ന കാര്യമാണ് തൻ്റെ ഇണകളോട് നല്ല നിലക്ക് സഹവർത്തിത്വം കാണിക്കണം, അവരുമായി നല്ല നിലക്ക് സഹവസിക്കണം എന്ന കാര്യം. ഖുർആനും ഹദീസും ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഈ സംഭവം അന്ന് അയ്യൂബ് നബിയുടെ കാലത്തുണ്ടായ സംഭവം മാത്രമാണ്. അതാകട്ടെ, അദ്ദേഹത്തെ ചെയ്ത ആ ശപഥം നിറവേറ്റാൻ വേണ്ടി വളരെ ലഘൂകരിച്ചുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അത് ഒരുമിച്ച് കൂട്ടി അതുകൊണ്ട് ഒരു അടി അടിക്കാനാണ് നിർദ്ദേശം. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഖാലൽ മുഫസ്സിറൂന, വകാന ഫീ മർദിഹി വദുർരിഹി ഖദ് ഗളിബ അലാ സൗജതിഹി ഫീ ബഅദിൽ ഉമൂരി. രോഗിയായിരിക്കെ, പ്രയാസത്തിൽ അകപ്പെട്ട ആളായിരിക്കെ, തൻ്റെ ഭാര്യയുടെ ചില പ്രവർത്തനങ്ങളിൽ കുപിതനായിക്കൊണ്ട്, ദേഷ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ശബദം ചെയ്തു. ഫഹലഫ, അദ്ദേഹം ശബദം ചെയ്തത് ലഇൻ ഷഫാഹുല്ലാഹു ലയദ്രിബൻ യദ്രിബുൻ യദ്രിബന്നഹ മിഅത ജൽദ. അള്ളാഹു തൻ്റെ രോഗം ഭേദമാക്കിയാൽ തൻ്റെ ഇണയെ 100 അടി അടിക്കുമെന്നാണ് ശബ്ദം ചെയ്തത്. ഫലമ്മാ ഷഫാഹുല്ലാഹു, അള്ളാഹു ഭേദമാക്കിയപ്പോൾ, വകാനത്ത് ഇമ്രഅത്തുഹു സ്വാലിഹത്തൻ മുഹ്സിനത്തൻ ഇലൈഹി റഹിമഹല്ലാഹു വറഹിമഹു, അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകട്ടെ നല്ലവളായ നല്ല ഒരു സ്ത്രീയായിരുന്നു, അദ്ദേഹത്തോട് ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സ്ത്രീയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും കാരുണ്യം കാണിച്ചു. ഫഅഫ്താഹു അൻ യദ്രിബഹ ബിദിഗ്സിൻ ഫീഹി മിഅതു ശംറാഖിൻ ദർബതൻ വാഹിദതൻ, അങ്ങനെ അദ്ദേഹത്തിന് ശബ്ദം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു 100 ചുള്ളിത്തണ്ടുകൾ എടുത്തുകൊണ്ട് അതുകൊണ്ട് 1 അടി അടിക്കാൻ വേണ്ടി. അതാണ് ആ വചനത്തിൽ പറയുന്നത്. ഇബ്നു കസീറുമ പറയുന്നു, വഖദ് ഇസ്തദല്ല കസീറു മിനൽ ഫുഖഹാ ബിഹാദിഹിൽ ആയ അൽ കരീമ അലാ മസാഇലിൻ ഫിൽ അയ്മാനി വഗൈരിഹ ഫഅഖദൂഹ ബിമുഖ്തലാഹ വമനഅത് ത്വാഇഫത്തുൻ ഉഖ്റാ മിനൽ ഫുഖഹാ മിൻ ദാലിക് വഖാലു ലം യസ്ബുത് അന്നൽ കഫാറ كانت مشروعه في شرع ايوب عليه السلام فلذلك رخص له في ذلك وقد اغنى الله هذه الامه بالكفاره والله اعلم بالصواب. الله سبحانه وتعالى ايوب نبي عليه الصلاه والسلام ന്റെ സംഭവം പറഞ്ഞു, ആ സത്യലംഘനത്തിനുള്ള പ്രായച്ചിത്തം എന്ന നിലക്ക് അല്ലെങ്കിൽ അതിനു പകരമായി ചെയ്യാൻ അന്നത്തെ ശരീഅത്തിൽ നിയമമില്ലാത്തതുകൊണ്ടാണ് 100 ചുള്ളിത്തണ്ടുകളെടുത്തുകൊണ്ട് അവരെ അടിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ ഈ ഉമ്മത്തീങ്ങൾക്ക് അള്ളാഹു അതിൽ ലഘൂകരണം വരുത്തി. എന്നിട്ട് സത്യലംഘനത്തിന് എന്താണ് പ്രതിവിധിയെന്നും അള്ളാഹു പഠിപ്പിച്ചു. അത് സൂറത്തുൽ മാഇദയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ശബ്ദം ചെയ്ത് അത് ലംഘിച്ചാൽ അതിന് പ്രതിവിധി എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. സുമ്മ യുസ്നില്ലാഹു തആല അല അയ്യൂബ് അലൈഹിസ്സലാം ഫയഖൂൽ, പിന്നെ അള്ളാഹു അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അതെന്താണ്? ഇന്നാ വജദ്നാഹു സാബിറാ, തീർച്ചയായും നാം അദ്ദേഹത്തെ ക്ഷമാലുവായിട്ട് കണ്ടു, ക്ഷമിക്കുന്ന ആളായിട്ട് കണ്ടു. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ആ അടിമ അദ്ദേഹം എത്ര നല്ല ആളാകുന്നു, അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു. ഫസ്വബുറു അസ്വബുറു മഅശറൽ മുബ്തലീൻ ഫമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ്വബരി. ഹദീസിൽ കാണാൻ സാധിക്കും, അള്ളാഹു ഒരാൾക്ക് നന്മ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ നന്മയാണ് ക്ഷമിക്കാനുള്ള കഴിവ്. അതിനേക്കാൾ വലിയൊരു ഖൈറ് നൽകപ്പെട്ടിട്ടില്ല ഒരാളും. സൂറത്ത് സുമറിലെ 10-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. എന്നാൽ ക്ഷമാലുക്കൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അവർ അതുവഴി നേടിയെടുക്കും എന്നർത്ഥം. യഖൂൽ ബഅദു സലഫ് മാ മിൻ അമലിൻ സ്വാലിഹിൻ ഇല്ലാ വ അജ്റുഹു മഅലൂമുൻ അൽഹസനത്തു ബി അശ്രി അംസാലിഹ ഇല്ല സ്വബ്ർ, ഏതൊരു സൽപ്രവർത്തനമാകട്ടെ അതിന് 10 മടങ്ങ് പ്രതിഫലമാണ് നൽകപ്പെടുക, അത് അറിയപ്പെട്ട കാര്യമാകുന്നു. പക്ഷേ ക്ഷമ അങ്ങനെയല്ല. ഫഇന്നല്ലാഹ തആല ഖാൽ, കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അല്ലാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്നു. ഖാൽ കൽമാഇൽ മുൻഹമിർ ലാ തുഹ്സ ഖത്റതുഹു, ഏതുപോലെ ഒരു കോരിച്ചൊറിയുന്ന വെള്ളത്തെപ്പോലെ അതിൻ്റെ ഓരോ തുള്ളികളും എണ്ണുക എന്നത് അസാധ്യമാകുന്നു. ആ നിലക്ക് കണക്കില്ലാതെ അള്ളാഹു പ്രതിഫലം നൽകുന്നു. അള്ളാഹു ക്ഷമയോടുകൂടി പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരിൽ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ക്ഷമ കൈക്കൊള്ളുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു മുമ്പ് ഒരു വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ക്ഷമ എന്ന് പറയുമ്പോൾ 3 തരത്തിൽ അത് കാണാം. 1, അള്ളാഹു നമ്മോട് കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ കൃത്യതയോടുകൂടി നിർവഹിക്കണമെങ്കിൽ തീർച്ചയായും ക്ഷമ ഏറെ അനിവാര്യമായ കാര്യമാകുന്നു. ക്ഷമയുള്ളവർക്കാണ് ഇബാദാത്തുകളിൽ നിഷ്ഠയോടുകൂടി നിലനിൽക്കാൻ സാധിക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നത് അതും അള്ളാഹു അനുഗ്രഹം ചെയ്ത ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാകുന്നു. മറ്റൊന്ന് കോപം വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യുക എന്നതും വിശ്വാസികളായ ആളുകൾക്ക് കഴിയുന്ന കാര്യമാകുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാതെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പൂർണ്ണമായും അത് വർജിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നതും ക്ഷമിക്കുന്ന ആളുകൾക്ക് മാത്രമാകുന്നു. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം അത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് 44-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 45-ാമത്തെ വചനം, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. വദ്കുർ, ഓർക്കുക, ഇബാദന നമ്മുടെ അടിയാന്മാരെ, ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ്, ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും, ഉലിൽ ഐദി കൈകൾ അഥവാ കരബലം ഉള്ള, വൽ അബ്സാർ കണ്ണുകളും അതായത് കാഴ്ചകളും ദീർഘദൃഷ്ടിയും ഉള്ള മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, ഈ പ്രവാചകന്മാരെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. നമ്മുടെ അടിയാന്മാരെയും അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള അഥവാ കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂൽ തആല മുഖ്ബിറൻ അൻ ഫദാഇലി ഇബാദിഹി അൽ മുർസലീൻ വഅംബിയാഇഹി അൽ ആബിദീൻ. അള്ളാഹു ശ്രേഷ്ഠവാന്മാരായ തൻ്റെ പ്രവാചകന്മാരുടെ അവരെക്കുറിച്ച് അള്ളാഹു അറിയിക്കുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകന്മാരെക്കുറിച്ച്, അതാണ് ഈ വചനത്തിൽ പറഞ്ഞ കാര്യം. യഅനി ബിദാലിക്കൽ അമലി സ്വാലിഹി വൽ ഇൽമി നാഫിഇ വൽ ഖുവ്വത്തി ഫിൽ ഇബാദത്തി വൽ ബസീറത്തി നാഫിദ. എന്തുകൊണ്ടാണ് അള്ളാഹു അവരെക്കുറിച്ച് ഉലിൽ ഐദി വൽ അബ്സ്വാർ എന്ന് പറഞ്ഞത്? സൽപ്രവർത്തനങ്ങളിൽ അവർ നിരതരായിരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്ന കാര്യത്തിൽ ശക്തന്മാരായിരുന്നു, അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരായിരുന്നു. സത്യവിശ്വാസികൾക്കുണ്ടാകേണ്ട മഹത്തായ ഗുണങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ? ഒന്ന്, ഇബാദത്തിൽ നിഷ്ഠയുണ്ടാവുക എന്നത്, അല്ലേ? ഇബാദത്തുകളിൽ നിഷ്ഠ പുലർത്തുക എന്നത്, ശക്തി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിക്കുന്നൊരു കാര്യമാകുന്നു. പലപ്പോഴും കുറച്ചൊക്കെ ഇബാദത്ത് ചെയ്യും, പിന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കും, അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ കണിശതയോടുകൂടി കൃത്യതയോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ധാരാളമായ സൽപ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നത്, അല്ലേ? ഉപകാരപ്രദമായ പ്രവർത്തനത്തിൽ അതിനുവേണ്ടി സമയം കാണുക എന്നത്, അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവിന് വേണ്ടി പരിശ്രമിക്കുക. ഇപ്പോൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ധാരാളം മാർഗങ്ങളുണ്ട് അറിവ് തേടാൻ, അറിവ് നേടിയെടുക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഈ കോവിഡ് കാലത്ത് ധാരാളമായ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സമയത്തിനനുസരിച്ച് അതൊക്കെ കൃത്യമായി കേൾക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തിയാൽ ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കാൻ, ഇസ്ലാമികമായി ധാരാളം അറിവ് സ്വായത്തമാക്കാൻ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അറിവിൻ്റെ ചക്രവാളം വികസിപ്പിക്കാൻ ധാരാളമായി ഇസ്ലാമിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ഒക്കെയുള്ള അറിവുകൾ നേടിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഖാല അലി ഇബ്നു അബി ത്വൽഹ വഅൻ ഇബ്നു അബ്ബാസ് ഉലിൽ ഐദി. മഹാന്മാരായ മുഫസ്സിറീങ്ങൾ പറയുന്നു, എന്താണ് ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ? കൈയുള്ളവർ, കൈ കരുത്തുള്ളവർ എന്ന് പറഞ്ഞാൽ, അതായത് യഖൂലു ഉലിൽ ഖുവ, ശക്തിയുള്ളവർ എന്നതാണ്. വൽ അബ്സ്വാർ, യഖൂലു അൽ ഫിഖ് ഫിദ്ദീൻ. ഈ പറഞ്ഞ മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ അബ്സ്വാർ എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം ഉള്ളവർ എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യം. വഖാല മുജാഹിദ് ഇമാം മുജാഹിദ് അഹമ്മദ് പറയുന്നു, ഉലിൽ ഐദി യഅനി അൽ ഖുവ്വത്തു ഫീ ത്വാഅത്തില്ലാഹി തആല, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കാര്യത്തിൽ ശക്തിയോടുകൂടി നിലകൊള്ളുന്നവർ. വൽ അബ്സാർ യഅനി അൽ ബസറു ഫിൽ ഹഖി, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാനുള്ള ദൃഷ്ടി ഉണ്ടാവുക എന്നതാകുന്നു. വഖാല ഖതാദ വസ്സുദ്ദി റഹ്മഹുമുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, ഉഅ്തു ഖുവ്വത്തൻ ഫിൽ ഇബാദ വബസീറൻ ഫിദ്ദീനി, ആ പ്രവാചകന്മാർ ഇബാദത്തിൽ ശക്തി നൽകപ്പെട്ടവരായിരുന്നു, ദീനിൽ ആഴത്തിൽ അറിവ് നൽകപ്പെട്ടവരായിരുന്നു, അല്ലെങ്കിൽ ദീനിൽ ഉൾക്കാഴ്ച നൽകപ്പെട്ടവരായിരുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മ പറയുന്നു, അസ്സനാഉ അലാ ഇബ്രാഹീം വ ഇസ്ഹാഖ് വ യാഖൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാരെ അല്ലാഹു പുകഴ്ത്തി പറയുകയാകുന്നു. ഇത് ഏത് കാര്യത്തിൽ? ബി അന്നഹും അസ്ഹാബു ഖുവ്വത്തിൻ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിൽ അവർ ശക്തന്മാരായിരുന്നു. വ ബസീറത്തുൻ ഫീ ദീനില്ലാ, അല്ലാഹുവിന് ദീനിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായിരുന്നു. അന്നഹു യംബഗി ദിക്റു അഹ്ലിൽ ഖൈർ ബിസ്സനാഇ ലിഅന്ന ഫീ ദാലിക ഫാഇദതൈനി, അങ്ങനെയുള്ള മഹത്തുക്കളെ പുകഴ്ത്തി പറയൽ അത് അനുയോജ്യമായ കാര്യമാകുന്നു. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെക്കുറിച്ചാണെങ്കിലും അല്ലേ, മഹാന്മാരായ ആളുകളെക്കുറിച്ച്, പണ്ഡിതന്മാരെക്കുറിച്ച്, മഹത്തുക്കളെക്കുറിച്ച് നമ്മൾ പുകഴ്ത്തി പറയൽ അത് ഗുണകരമായ കാര്യമാകുന്നു. അതൊന്ന് രണ്ട് കാര്യം അതുകൊണ്ടുണ്ട്. ഒന്ന്, യഹ്യാഉ ദിക്രി ഹാഉലാഇ ലി യതബയ്യന ഫദ്ലുഹും വയുദ്അ ലഹും, ഒന്ന് ആ ആൾക്കാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരെക്കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തലാണത്, ആ മഹത്വക്കളുടെ മഹത്വം അത് ഓർമ്മ നിലനിർത്തൽ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇത് കാരണമായി തീരും. മറ്റൊന്ന്, വൽ ഇഖ്തിദാഉ ബിഹിം വത്തിബാഇഹിം ഫീമാ ഹും അലൈഹി മിമ്മസ്തഹഖു ബിഹി അസ്സനാഉ, മഹാന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അനുസ്മരിക്കുമ്പോൾ ആ ആളുകളുടെ മാർഗം അവലംബിക്കാൻ, അവർ ജീവിച്ച രൂപത്തിൽ ജീവിക്കാൻ, അവരുടെ സന്മാർഗത്തെ പിൻപറ്റാൻ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറും. അപ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹീം, ഇസ്ഹാഖ്, യഅഖൂബ് അലൈഹിമുസ്സലാം, അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞ 45-ാമത്തെ ആയത്തിൽ, വദ്കുർ ഇബാദനാ ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ് വയഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ, നമ്മുടെ അടിയാന്മാരെയും, അതായത് കരബലവും ദീർഘദൃഷ്ടിയുമുള്ള, അതായത് കർമ്മധീരതയും ഉൾക്കാഴ്ചയും ഉള്ള ഇബ്രാഹീമിനെയും ഇസ്ഹാഖിനെയും യഅഖൂബിനെയും ഓർക്കുക. ഇവിടെ ഈ പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കും ഒരു പാഠമാണ് പഠിക്കാനുള്ളത്. ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ആ കാര്യങ്ങളിൽ ഇബാദത്തുകളെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിപ്പിക്കണം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ്. അപ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വളരെ ശക്തമായ നിലപാട് ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുക, നിർവഹിക്കാൻ സാധിക്കുക. അറിവില്ലാതെ ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും ഒരു ചടങ്ങായിട്ട് മാത്രം അവശേഷിക്കും. നമ്മൾ നിർവഹിക്കുന്ന 5 നേരം നിർവഹിക്കുന്ന നമസ്കാരം തന്നെ, നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായ, അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ച്, ആ കർമ്മത്തിൻ്റെ അതിലടങ്ങിയിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചും, നമ്മൾ നിർവഹിക്കുന്ന ആ കർമ്മത്തിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ളവരാണെങ്കിൽ അത് കണിശതയോടുകൂടി നിർവഹിക്കാൻ, ഖുവ്വത്തോടുകൂടി നിർവഹിക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഏതൊരു പ്രശ്നത്തിലും ആ പ്രശ്നത്തെ നല്ല നിലക്ക് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ് നല്ല ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നത്, കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ. അങ്ങനെ ധാരണ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കലാം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് നമ്മളും അർഹരായിട്ട് മാറും. ഉലിൽ ഐദി വൽ അബ്സാർ, കൈകരുത്തും കാഴ്ചപ്പാടും ഉള്ളവർ എന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ആ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ആ മഹത്വത്തിന് നമ്മെയും അർഹരാക്കുമാറാകട്ടെ. ആ പ്രവാചകന്മാരെ മാതൃകായോഗ്യ മാതൃകയാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ്,

0: ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവും.
1: വചനം 18.
2: കല്ല, വേണ്ട. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ അബ്റാരി, പുണ്യവാന്മാരുടെ, സജ്ജനങ്ങളുടെ. ലഫീ ഇല്ലിയീൻ, ഇല്ലിയീനിൽ തന്നെ.
3: കല്ല ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ.
2: വേണ്ട, നിശ്ചയമായും പുണ്യവാന്മാരുടെ ഗ്രന്ഥം ഇല്ലിയീനിൽ തന്നെയായിരിക്കും.
1: വചനം 19.
2: വമാ അദ്റാക, നിനക്ക് എന്തറിവാണുള്ളത്? മാ ഇല്ലിയൂൻ, ഇല്ലിയൂൻ എന്തെന്ന്.
3: വമാ അദ്റാക മാ ഇല്ലിയൂൻ,
2: ഇല്ലിയൂൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
1: വചനം 20.
2: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, ലിഖിതം ചെയ്യപ്പെട്ട.
3: കിതാബും മർഖൂം,
2: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമെത്രേ അത്.
1: വചനം 21.
2: യഷ്ഹദുഹു, അതിങ്കൽ സന്നിഹിതരാകും. അൽ മുഖറബൂൻ, സാമീപ്യം നൽകപ്പെട്ട.
3: യഷ്ഹദുഹുൽ മുഖറബൂൻ,
2: അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ സന്നിഹിതരാകുന്നതാണ്.
4: സിജീനിനെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇല്ലിയീനിനെ കുറിച്ചും സൂക്ഷ്മമായി നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സ്വർഗമാണെന്നും വളരെ ഉന്നതവും ശ്രേഷ്ഠവുമായ ഒരു പ്രത്യേക സ്ഥാനമാണെന്നും മറ്റും പറയപ്പെടുന്നു. അതിന്റെ അടുക്കൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ അഥവാ സ്ഥാനികളായ മലക്കുകൾ സന്നിഹിതരായിരിക്കുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിങ്കലുള്ള ആദരണീയ സ്ഥാനമാണ് ചൂണ്ടിക്കാട്ടുന്നത്.
1: വചനം 22.
2: ഇന്നൽ അബ്റാറ, നിശ്ചയമായും പുണ്യവാന്മാർ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: ഇന്നൽ അബ്റാറ ലഫീ നഈം,
2: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും.
1: വചനം 23.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻദുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക യൻദുറൂൻ,
2: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 24.
2: തഅരിഫു, നിനക്കു മനസ്സിലാകും. ഫീ വുജൂഹിഹിം, അവരുടെ മുഖങ്ങളിൽ. നദ്റതൻ, ശോഭ, ഓജസ്. അന്നഈം, സുഖാനുഗ്രഹത്തിന്റെ.
3: തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം,
2: അവരുടെ മുഖങ്ങളിൽ സുഖാനുഗ്രഹത്തിന്റെ ഓജസ് നിനക്ക് കണ്ടറിയാവുന്നതാണ്.
1: വചനം 25.
2: യുസ്ഖൗന, അവർക്ക് കുടിപ്പിക്കപ്പെടും. മിർ റഹീഖിൻ, തനിശുദ്ധ പാനീയത്തിൽ നിന്ന്. മഖ്തൂം, മുദ്രവെക്കപ്പെട്ട.
3: യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം,
2: മുദ്രവെക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിപ്പാൻ നൽകപ്പെടും.
1: വചനം 26.
2: ഖിതാമുഹു, അതിന്റെ മുദ്രണം. മിസ്ക്, കസ്തൂരിയായിരിക്കും. വഫീ ദാലിക്, അതിൽ കിടമത്സരം. ഫലിയതനാഫസി, നടത്തിക്കൊള്ളട്ടെ. അൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തുന്നവർ.
3: ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫലിയതനാഫസിൽ മുതനാഫിസൂൻ,
2: അതിന്റെ മുദ്രണം കസ്തൂരിയായിരിക്കും. കിടമത്സരം നടത്തുന്നവർ അതിൽ കിടമത്സരം നടത്തട്ടെ.
1: വചനം 27.
2: വമിസാജുഹു, അതിന്റെ കലർപ്പ്. മിൻ തസ്നീം, തസ്നീം കൊണ്ടായിരിക്കും.
3: വമിസാജുഹു മിൻ തസ്നീം,
2: അതിന്റെ ചേരുവ തസ്നീം കൊണ്ടായിരിക്കും.
1: വചനം 28.
2: ഐനൻ, ഒരു ഉറവുജലം. യഷ്റബു ബിഹ, അത് കുടിക്കും. അൽ മുഖറബൂൻ, സാമീപ്യം സിദ്ധിച്ചവർ.
3: عينا يشرب بها المقربون
2: എന്ന് വെച്ചാൽ അള്ളാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവർ കുടിച്ചാസ്വദിക്കുന്ന ഒരു ഉറവു ജലം.
4: ഉയർന്ന തരം പാനീയങ്ങൾ കുപ്പികളിലോ മറ്റോ ആക്കിയ ശേഷം വല്ലതും പുറത്തു പോകുകയോ ഉള്ളിൽ പ്രവേശിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അത് അരക്കിട്ട് മുദ്രവെച്ച് ഭദ്രമാക്കാറുണ്ടല്ലോ. അതുപോലെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നൽകപ്പെടുന്ന പാനീയങ്ങളും മുദ്രവെക്കപ്പെട്ടിരിക്കും. പക്ഷേ സ്വർഗത്തിലെ കസ്തൂരി കൊണ്ടായിരിക്കും അവ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ പാനീയത്തിൽ തസ്നീമാകുന്ന ചേരുവ കലർത്തപ്പെട്ടുമിരിക്കും. അള്ളാഹുവിങ്കൽ പ്രത്യേക സാമീപ്യസ്ഥാനം സിദ്ധിച്ചവർക്ക് കുടിച്ച് ആസ്വദിക്കുവാനുള്ള ഒരു ഉയർന്ന തരം ഉറവ് ജലമത്രേ തസ്നീം. മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള അത്യുന്നത സുഖ സൗകര്യങ്ങളോടുകൂടിയ ശാശ്വത സ്വർഗീയ ജീവിതം ലഭിക്കുവാനല്ലേ മനുഷ്യർ കിടമത്സരവും അശ്രാന്ത പരിശ്രമവും നടത്തേണ്ടത്. അതിനാഗ്രഹിക്കുന്നവർ അതിനു മുമ്പോട്ട് വരട്ടെ. എന്നിങ്ങനെ ജനങ്ങളെ ആവേശഭരിതരാക്കുന്നതാണ് ഈ വചനങ്ങൾ.
1: വചനം 29.
2: ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, അജ്റമു, കുറ്റം ചെയ്ത, കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ കുറിച്ച്, യദ്ഹകൂൻ, ചിരിക്കും.
3: ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു യദ്ഹകൂൻ,
2: നിശ്ചയമായും കുറ്റം പ്രവർത്തിച്ചവർ വിശ്വസിച്ചവരെ കുറിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു.
1: വചനം 30.
2: വഇദാ മറു, അവർ നടന്നാൽ, ബിഹിം, അവരിൽ കൂടി, അരികെ, യതഗാമസൂൻ, അവർ കണ്ണിട്ടു ആംഗ്യം കാണിക്കും.
3: വഇദാ മറു ബിഹിം യതഗാമസൂൻ,
2: അവർ അവരുടെ അരികെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്തിരുന്നു.
1: വചനം 31.
2: വഇദാ ഖലബു, അവർ തിരിച്ചു ചെന്നാൽ, ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്, ഇൻഖലബു, അവർ തിരിച്ചു ചെല്ലും, ഫഖിഹീൻ, രസിക്കുന്നവരായിട്ട്. തങ്ങളുടെ സ്വന്തക്കാരുടെ അടുക്കലേക്കു തിരിച്ചു ചെല്ലുമ്പോൾ അവർ രസിച്ചു സംതൃപ്തരായിക്കൊണ്ട് തിരിച്ചു ചെല്ലുകയും ചെയ്തിരുന്നു.
1: വചനം 32.
2: വഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ, ഖാലു, അവർ പറയും, ഇന്ന ഹാഉലാഇ, നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ.

0: അവർ അവരെ കാണുമ്പോൾ പറയുകയും ചെയ്യും, നിശ്ചയമായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെ എന്ന്.
1: വചനം 33.
2: വമാ ഉർസിലു, അവർ അയക്കപ്പെട്ടിട്ടുമില്ല. അലൈഹിം, അവരുടെ മേൽനോട്ടത്തിന്. ഹാഫിലീൻ, സൂക്ഷിപ്പുകാരായി.
3: വമാ ഉർസിലു അലൈഹിം ഹാഫിദീൻ,
0: അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മേൽനോട്ടം ചെയ്യുന്ന സൂക്ഷിപ്പുകാരായി അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ലതാനും.
4: ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്തെ മുശ്രിക്കുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ അനുവർത്തിച്ചു വന്നിരുന്നതും ഇസ്ലാമിന്റെ എതിരാളികളിൽ പലപ്പോഴും കാണപ്പെടുന്നതുമായ ചില സ്വഭാവങ്ങളാണ് ഇവിടെ അള്ളാഹു എടുത്തു പറയുന്നത്. മുസ്ലിങ്ങളെക്കുറിച്ച് പുച്ഛിച്ച് ചിരിക്കുക, കണ്ണുകൊണ്ടും മറ്റും ഗോഷ്ഠിയും ആംഗ്യവും കാട്ടി പരിഹസിക്കുക, സ്വന്തം ആൾക്കാരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അതിൽ ദുരഭിമാനം കൊള്ളുകയും ചെയ്യുക, പിഴച്ചവരെന്നും കൊള്ളരുതാത്തവരെന്നും അവരെപ്പറ്റി വിധി കൽപ്പിച്ച് സ്വയം തൃപ്തരാകുക മുതലായവ ആ മുസ്ലിങ്ങളിൽ മാത്രമല്ല ഉത്ബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും ആധുനികവാദികളുമെന്നൊക്കെ സ്വയം അഭിമാനിച്ചുകൊണ്ട് മതമൂല്യങ്ങളെയും ഇസ്ലാമിക സംസ്കാരങ്ങളെയും പുച്ഛമാക്കി തള്ളുന്ന മുസ്ലിം നാമധാരികളിലും ഇത്തരം സ്വഭാവം വിരളമല്ല. അല്പം ഇസ്ലാമിക ബോധവും മതനിഷ്ഠയുമുള്ളവരോടായിരിക്കും ഇവരുടെ വെറുപ്പും പരിഹാസവും കൂടുതൽ പ്രകടമാകുക. ഇതെല്ലാം കാണുമ്പോൾ സത്യവിശ്വാസികളുടെ കാര്യങ്ങൾ പരിശോധിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മേലന്വേഷണം നടത്തുവാനും അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ് അവരെന്ന് തോന്നിയേക്കും. അതില്ലെന്ന് തീർച്ച തന്നെ. ആ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് സത്യവിശ്വാസികളെ ഗുണദോഷിക്കുവാനും പരിഹസിക്കുവാനും അവർ മെനക്കെടുന്നത് എന്നൊക്കെയാണ് 33-ാം വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഈ ജീവിതത്തിൽ തങ്ങളുടെ വൈരികളിൽ നിന്ന് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലതും സഹിക്കേണ്ടി വന്നേക്കാമെങ്കിലും പരലോകത്ത് വെച്ചുള്ള അനുഭവം മറിച്ചായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 34.
2: ഫല്യൗമ, എന്നാൽ അന്ന്. അല്ലദീന ആമനു, വിശ്വസിച്ചവർ. മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി. യദ്ഹഖൂൻ, ചിരിക്കുന്നതാണ്.
3: ഫല്യൗമ അല്ലദീന ആമനു മിനൽ കുഫാരി യദ്ഹഖൂൻ,
0: എന്നാൽ അന്ന് അഥവാ ഖിയാമത്തു നാളിൽ വിശ്വസിച്ചിട്ടുള്ളവർ അവിശ്വാസികളെക്കുറിച്ച് ചിരിക്കുന്നതാണ്.
1: വചനം 35.
2: അലൽ അറായിക്കി, അലങ്കൃത കട്ടിലുകളിലായി. യൻളുറൂൻ, അവർ നോക്കും.
3: അലൽ അറായിക്കി യൻളുറൂൻ,
0: സോഫ അഥവാ അലങ്കൃത കട്ടിലുകളിലായി അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കും.
1: വചനം 36.
2: ഹൽ തുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ. അൽ കുഫാറു, അവിശ്വാസികൾക്ക്. മാ കാനു, അവരായിരുന്നതിന്. യഫ്അലൂൻ, ചെയ്യും.
3: ഹൽ തുവിബൽ കുഫാറു മാ കാനു യഫ്അലൂൻ,
0: അവിശ്വാസികൾക്ക് അവർ ചെയ്തുകൊണ്ടിരുന്നതിനു പ്രതിഫലം നൽകപ്പെട്ടുവോ.
4: അതെ, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ മേൽ വിവരിച്ച പ്രകാരമായിരിക്കെ ആ പ്രതിഫലം ലഭിക്കുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതും അവർക്ക് അനുയോജ്യവുമായ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്നതിൽ ഒട്ടും സംശയമില്ല.
5: തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്ത് മുത്തഫിഫീനിലെ 18 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേട്ടത്.
6: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകം.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

0: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മനസ്സിന്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന് ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തു നാസിയാത്ത് ആണ്. 46 ആയത്തുകളുണ്ട്, അതുകൊണ്ട് നമുക്കത് പകുതിയും പകുതിയാക്കാം ഏകദേശം. അല്ലെ? അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വന്നാസിയാത്തി ഓർക്ക വന്നാശിത്തോത്തി നശിത ഫസാബിഹാത്തി സബഹ ഫസാബിഖാത്തി സബഖ ഖുലൂബുയൗമ ഇദിം വ രണ്ട് ഇദ്ഗാം ബിഗുന്ന ഖുലൂബുയൗമ ഇദിം വാജിഫ പിന്നെ പറയലേ ഹ എന്നുള്ള ശബ്ദം വരണം. ഖാശിഅ ഒരുപാട് ആയത്തുണ്ട് അങ്ങനെ, അപ്പൊ ശ്രദ്ധിക്കാം. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ ഇദ കുന്ന ഉളാമൻ നഖിറ തൻവീൻ ഇദ്ഗാം ബി ഗുന്ന ഉളാമൻ നഖിറ تلك إذا كرة خاسرة فإنما هي زجرة وزجرة واحدة فإذا هم بي ورشماني چه اوضا قلنا تورغولي بنا إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون فرعون رال فر ഇന്നഹു തഗ ഫഖുൽ ഹല്ലക ഹല്ലക രണ്ട് ലാമ ഒന്നിച്ചു വന്നു. അപ്പോൾ അത് ഒന്നിനെ മറ്റിലേക്ക് ഇതുകം ചെയ്യാം, എന്നിട്ട് ഇരട്ടിപ്പിക്കുക. ഇലാ തസക്ക നൂൻസാക്കിന് ശേഷം ത ഇഖ്ഫാ ഫറാഹുൽ ആയത്തൽ കുബ്ര ഫകദബ വഅസ സുമ അദ്ബറ യസഅ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുമുൽ അഅല ഫഖദഹു അല്ലാഹു നകാല ആഖിറതി വൽ ഊല ഇന്ന ഫി ദാലിക ലഇബറത ലിമൻ തൻവീൻ ശേഷം ലാമ ഇത് ഗാമ്പ് ഇലാകുന്ന ഇബ്റതല്ലി പിന്നെ മൻ യഖ്ഷ നുൻസാക്കിന് ശേഷം യാ ഇത് ഗാമ്പ് ഗുന്ന അത്രയും നമുക്ക് ഓതാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

ഇതങ്ക നല്ലോ മണിക്കണം, പിന്നെ കറത്തുൻ ഖാസിറ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉന്നത്ത് വേണം, തൊട്ടടുത്ത സ്ഥലത്ത് ഉന്നത്ത് വേണ്ട. ഒന്നുകൂടി ഓതാം. قالوا تلك إذا كرة خاسرة.

അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൽ അത്താക്ക് പറയുമ്പോഴേ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഹൽ അ രണ്ടും വേറെ തന്നെ ഇൽഹാറിനെ പോലെ ഉച്ചരിക്കണം. ഹല്ലത്താക്കാന്ന് പറയരുത്,

0: المقدس طوى.
1: إذ ناداه ربه بالوادي المقدس طوى.

0: فتخشى
1: وأهديك إلى ربك وتخشى
0: فتخشى نوري
1: وأهديك إلى ربك فتخشى

അവിടെ കണ്ടില്ലേ, ഇന്ന നൂന് നന്നായിട്ട് ഉന്നത്ത് വേണം, ശബ്ദമുള്ളതുകൊണ്ട്. പിന്നെ ലഇബ്റതല്ലി, അവിടെ ഒട്ടും ഉന്നത്ത് വേണ്ട, കാരണം തൻവീന് ശേഷം ലാമാണ്. ലഇബ്റതല്ലി. പിന്നെ മൻ യഖ്ഷ, നൂന് സാക്കിനക്ക് ശേഷം യ ആണ്. അപ്പോൾ അവിടെ നന്നായി മണിക്കുകയും വേണം. ശ്രദ്ധിക്കണം.

0: ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിച്ചത് സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: തജ്വീദ് പഠനം പരിപാടിയാണ് ഇനി നാം കേൾക്കുന്നത്. ഇന്നത്തെ തജ്വീദ് പഠനം പരിപാടിയിൽ ചുണ്ടും തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഈ വിഷയത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ബഹുമാനനായ അബ്ദുള്ള ഷമീർ മദീനിയാണ് തജ്വീദ് പഠനം ക്ലാസ് നയിക്കുന്നത്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ തജ്വീദ് പഠനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ, ഖുർആൻ പാരായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നാം പഠിച്ചത് നാവിൻ്റെ മഖ്റജിലെ അവശേഷിക്കുന്ന ഭാഗമാണ് ത്വറഫുൽ ലിസാൻ. അക്ഷരങ്ങളുടെ ഓരോന്നും നമ്മൾ ഉച്ചരിച്ചുകൊണ്ടും അതിൻ്റെ സ്ഥാനം പറഞ്ഞുകൊണ്ടും വിശദീകരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാ, ഇന്നത്തെ എപ്പിസോഡിലൂടെ അവശേഷിക്കുന്ന മഖ്റജുകൾ കൂടി പറയണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഖ്റജുൽ ലിസാൻ, നാവിൻ്റെ ഉച്ചാരണം കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് രണ്ട് മഖ്റജുകളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് അഷഫതാൻ, രണ്ട് ചുണ്ടുകൾ, പിന്നൊന്ന് അൽ ഖൈശൂം, തരിമൂക്ക്. രണ്ട് ചുണ്ടുകൾ, ചുണ്ടുകളിൽ നിന്ന് തന്നെ രണ്ട് മഖ്റജുകളുണ്ട്. നാല് അക്ഷരങ്ങളാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. അതിൽ ഒന്നാമത്തത് താഴെ ചുണ്ട് മുകളിലെ മേൽപ്പല്ലുകളുമായി, മുൻപല്ലുകളുമായി, അതിൻ്റെ അറ്റവുമായി കൂടിച്ചേർന്നുകൊണ്ട് താഴെ ചുണ്ടിൻ്റെ ഉൾവശവും മേലെ മുൻപല്ലുകളുടെ അറ്റങ്ങൾ അറ്റവും ചേർന്നുകൊണ്ടാണ് ഒന്നാമത്തെ മഖ്റജ്. അതിൽ നിന്നും ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന ശബ്ദമാണ് ഫ എന്നുള്ളത്. ഫ എന്നുള്ളത് താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലുകളുടെ അറ്റവും കൂടി ചേരുമ്പോഴാണ് ഫ ഫ എന്നാണ് പറയേണ്ടത്. താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലിൻ്റെ അറ്റവും തമ്മിൽ കൂടി ചേർന്നുകൊണ്ട്. രണ്ടാമത്തെ മഖ്റജ് രണ്ട് ചുണ്ടുകളും കൂടിച്ചേർന്നുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. അതാണ്, അഥവാ രണ്ട് ചുണ്ടുകളും കൂടിച്ചേരാതെ അത് ഉച്ചരിക്കാൻ കഴിയില്ല. അതാണ് ബ മീം വാവ്. വാവ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഫാവ് പറയുന്നത് പോലെ വാവ് എന്ന് പറയും. ഫാവ് പറയുന്നത് എങ്ങനെയാണ്? താഴെ ചുണ്ടിൻ്റെ പള്ളയും മേലെ മുൻപല്ലിൻ്റെ നിരയും. അങ്ങനെയല്ല, രണ്ട് ചുണ്ടുകളും ചേർത്തിക്കൊണ്ടാണ് വാവ് എന്ന് പറയേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ മദ്ദല്ലാത്ത വാവാണ് ഇവിടെ എന്നുകൂടി മനസ്സിലാക്കുക. കാരണം വാവ് മദ്ദായിട്ട് വരുമ്പോൾ, മദ്ദിയയായി വരുമ്പോൾ അതിൻ്റെ മഖ്റജ് ഷഫത്താനി അല്ല, മറിച്ച് അതിൻ്റെ സ്ഥാനം അത് ജൗഫാണ്, തൊണ്ടക്കുഴിയാണ്, തൊണ്ടക്ക് താഴെയുള്ള ഭാഗത്തു നിന്നാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇവിടെ വാവ് മദ്ദിൻ്റെ രൂപത്തിലല്ല. എങ്ങനെയാണ് മദ്ദിൻ്റെ രൂപം? വാവിന് സുക്കൂന്, വാവിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മ്. ഇപ്പോഴാണ് അവിടെയാണ് വാവ് മദ്ദിയ എന്ന് പറയാം. അല്ലാത്ത സന്ദർഭത്തിൽ വാവ് മദ്ദിയല്ല, അതിൻ്റെ സ്ഥാനം രണ്ട് ചുണ്ടുകൾക്ക് ഇടയിലാണ്. ഏതുപോലെ നമ്മൾ നേരത്തെ യാഹ് പറഞ്ഞതുപോലെ, യാഹ് മദ്ദിയായിട്ട് വരുമ്പോൾ അതിൻ്റെ സ്ഥാനം മഖ്റജ് ജൗഫ് ആണ്. അതല്ല എങ്കിൽ ഹർക്കത്ത് ആയി വരുമ്പോൾ യാ ഇൻ്റെ മഹ്റജ്, യാ ഇൻ്റെ ഉച്ചാരണ സ്ഥലം, ഉത്ഭവസ്ഥാനം, നാവിൻ്റെ മധ്യഭാഗമാണ്, വസത്തുൽ ലിസാനാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതായിരുന്നാലും ഈ നാല് അക്ഷരങ്ങളെ, ഒന്ന് വാവ്, മറ്റൊന്ന് ഫ, അതുപോലെ ബ, മീം, ഈ നാലക്ഷരങ്ങളും ശ്രദ്ധിക്കുക വച്ചിരിക്കുമ്പോൾ ബ, വാവ്, മീം, ഫ, ഇഫ്, ഇബ്, ഇം, ഇവ്, ഇങ്ങനെയാണ് ഇതിനെ ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങൾക്ക് ഷഫവിയ എന്ന് പറയും. ഷഫവിയ എന്ന് പറഞ്ഞാൽ നാ ചുണ്ടിലേക്ക് ചേർത്തിക്കൊണ്ട്. നേരത്തെ ലിസാനിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഹറൂഫ് ലഹവിയ, അതുപോലെ തന്നെ ഹറൂഫ് ഷജരിയ, ഹറൂഫ് ലഥവിയ, ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്തേക്ക്, സ്ഥലത്തേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട്, നിസ്ബ ചെയ്തുകൊണ്ട്. അവസാനത്തെ മഹ്റജ് അൽ ഖൈശൂം. ഖൈശൂം എന്ന് പറഞ്ഞാൽ തരിമൂക്ക് എന്നാണ് അർത്ഥം. അതായത് മൂക്കിൻ്റെ, നമ്മളെ മൂക്ക് കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള സ്ഥലമാണ് നേരെ വായിലേക്ക് എത്തും. കുറച്ചുകൂടി നമ്മൾ മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അവിടെ മുകളിൽ കയറ്റി കഴിഞ്ഞാൽ വായിലേക്ക് എത്തുമല്ലോ. അപ്പോൾ തരിമൂക്ക് അവിടെ നിന്നും ഏത് അക്ഷരം പുറത്തു വരുന്നു, എപ്പോൾ പുറത്തു വരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ജൗഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മഹ്റജ് രണ്ട് രൂപത്തിലുണ്ട്. മഹ്റജ് രണ്ട് രൂപത്തിലുണ്ടല്ലോ. മഹ്റജ് മുഹക്കക്ക്, മഹ്റജ് മുഖദ്ദർ. മുഹക്കക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള മഹ്റജ്, അത് മൂന്നെണ്ണമാണ്. മഹ്റജ് അൽ ഹൽഖ്, തൊണ്ട, മഹ്റജ് അൽ ലിസാൻ, നാവ്, മഹ്റജ് ഷഫത്താൻ, രണ്ട് ചുണ്ടുകൾ. ജൗഫ് തൊണ്ടക്കുഴിയും അതുപോലെ തന്നെ അൽ ഖൈശും തരിമൂക്കും, അതാതിൻ്റെ സന്ദർഭത്തിൽ, മദ്ദിൻ്റെ സന്ദർഭത്തിൽ ജൗഫും, അതുപോലെ മണിക്കുന്ന സന്ദർഭത്തിൽ, ഗുന്നത്തിൻ്റെ സന്ദർഭത്തിൽ ഖൈശൂമും പ്രവർത്തിക്കുന്നു. അതാണ് ആ സന്ദർഭത്തിൽ മാത്രം. അപ്പോൾ നൂനിനെയും മീമിനെയും, ഈ രണ്ടക്ഷരങ്ങളെയും മണിക്കുമ്പോൾ ആ സന്ദർഭത്തിലാണ് ഇവിടെ നിന്നും പുറത്തു വരുന്നത്. ഇപ്പോൾ സാക്കിനായ നൂനിൻ്റെ ശേഷം ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. സാക്കിനായ നൂനിൻ്റെ ശേഷം ഇദ്ഗാമും ബിഗനിയുടെ അക്ഷരം വന്നാൽ ചേർത്തിക്കൊണ്ട് മണിക്കണം. അതുപോലെ ഇഖ്ലാബ് വരുമ്പോൾ മണിക്കണം. ഈ സന്ദർഭത്തിലൊക്കെ അവിടെ തരിമൂക്കിൽ നിന്നും ഹൈഷൂമിൽ നിന്നും ആ നൂനിൻ്റെയും മീമിൻ്റെയും ഉന്നത്തിൻ്റെ ശബ്ദം പുറത്തു വരുന്നു. അതാണ് നൂനും മീമ് സാക്കിനായി വരുമ്പോൾ ഇഖ്ഫാഇൻ്റെ സന്ദർഭത്തിൽ, ഇദ്ഗാമും ബിഗനിയുടെ സന്ദർഭത്തിൽ, അപ്പോഴാണ് അതിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ മീമും നൂനും ശബ്ദമായിട്ട് വരുമ്പോൾ, ഇമാം ജംസൂരി അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ അത്ഫാൽ എന്ന കവിത പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, മത്നിൽ പറഞ്ഞതുപോലെ, വഗുന്ന മീമൻ ثم നൂനൻ ശുദ്ധിദ വസമ്മി കുല്ല ഹർഫ ഗുന്നത്തിൻ ബദ. അഥവാ സാക്കിനായ നൂന് മീമ്, അതല്ലെങ്കിൽ നൂനിനും മീമിനും ഷദ്ദ് വന്നു കഴിഞ്ഞാൽ അതിനെ മണിക്കണം. ഗുന്നത്തിൻ്റെ അക്ഷരമാണ് സാക്കിനായ മീമും നൂനും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ മഖാരിജ് ഹുറൂഫിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കൂടുതൽ വിശദാംശങ്ങളും മറ്റുമൊക്കെ ഗ്രന്ഥങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ കൂടുതൽ പഠനത്തിലൂടെയും, അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് പരിശീലനം നടത്തിക്കൊണ്ട് നിപുണരായ ഖുർആൻ പാരായണ വിദഗ്ധരുടെ തജ്വീദോടുകൂടിയുള്ള പാരായണങ്ങൾ സദാസമയവും ശ്രദ്ധിക്കുകയും തൻ്റെ പാരായണത്തെ ആ പാരായണവുമായി, ഖിറാഅത്തുമായി തുലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിരന്തരമായ പരിശ്രമത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ ഓരോരുത്തരുടെയും ഖുർആൻ പാരായണം ശരിപ്പെടുത്താൻ ശ്രമിക്കുക. ഒരക്ഷരത്തിന് പത്തിരട്ടി കൂലി എന്ന് പാരായണം ചെയ്യപ്പെടൽ പ്രത്യേകം പുണ്യമാക്കപ്പെട്ട, ഇബാദത്താക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നിസ്സാരമായി ഗണിക്കേണ്ട ഒരു സംഗതിയല്ല ഖുർആൻ പാരായണ നിയമങ്ങൾ. ശ്രദ്ധിക്കാതെ, ഗൗനിക്കാതെ അശ്രദ്ധമായി ഓതുക എന്നുള്ളത് വളരെ പ്രാധാന്യപൂർവം പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് ഖുർആൻ പാരായണ നിയമങ്ങൾ. അത് ശ്രദ്ധിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട്, പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു അക്ഷരത്തിൻ്റെ മഹ്റജ് അത് ശരിയായ രൂപത്തിൽ ആകുന്നതുവരെ നമ്മൾ പരിശ്രമിക്കുക. അതിനർത്ഥം കൂടുതൽ അതിന്മേൽ ഉസ്വാസായിക്കൊണ്ട് തൻ്റെ പാരായണത്തെ തന്നെ നിർത്തിവെക്കുക എന്നല്ല, പാരായണം നടത്തുകയും പരമാവധി അത് ശ്രദ്ധിച്ചുകൊണ്ട് അപ്രകാരം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അക്ഷരത്തിൻ്റെ മഹ്റജ് മനസ്സിലാക്കാൻ നാം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് സുക്കൂൻ നൽകുക, എന്നിട്ട് അതിനു മുമ്പ് ഹംസത്തുൽ വസ്ൽ ഹംസ കൊണ്ടുവരിക, അല്ലെങ്കിൽ അക്ഷരത്തിന് ശദ്ദ് കൊടുക്കുക, എന്നിട്ട് നമ്മളത് ഉച്ചരിച്ച് പരിശീലിക്കുക. അപ്രകാരം അത് ശരിക്കും നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള പറയുന്നത് പോലെ എന്താണ്, ഓരോ അക്ഷരങ്ങളും ഇത് നാവിലൂടെ നമ്മൾ പരിശീലിച്ച് ശരിയാക്കിയെടുക്കേണ്ടതാണ് തജ്വീദ് പ്രകാരമുള്ള പാരായണം. അപ്രകാരം തന്നെ നമ്മളത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആൻ ശരിക്കും പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുവാനും അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ ശ്രദ്ധിച്ചത് തജ്വീദ് പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പാലിക്കേണ്ടുന്ന പാരായണ മര്യാദകൾ. പ്രാമാണികമായ പഠനമാണ് തജ്വീദ് പഠനം പരിപാടിയിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചുണ്ടും തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങൾ, ഇവ ഏതൊക്കെയാണ് എന്ന രൂപത്തിലായിരുന്നു ഇന്നത്തെ ക്ലാസ് നാം കേട്ടത്. ശ്രോതാക്കൾ ക്ലാസുകൾ കേൾക്കുന്നതോടൊപ്പം എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ വളരെ കൃത്യമായി എഴുതിയെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ തീർച്ചയായും നമുക്ക് അത് ഉപകരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതും

സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം

0: ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാനുള്ള സൗകര്യത്തിന് പാരായണം സെറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് മനഃപാഠം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഉസ്മാനി പ്രിന്റിൽ 476 പേജിന്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 476-ാമത്തെ പേജിൻ്റെ പാരായണമാണ് മനപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരു ഹറമുകളിലെയും മക്ക മദീന ഹറമുകളിൽ സുബഹ് മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ അവർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശേഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തു ഫുസ്സിലത്തിലെ 19 മുതൽ 39 വരെയുള്ള ആയത്തുകളും, മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തുൽ ഫതഹിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
2: അല്ലാഹു അക്ബർ,
3: അല്ലാഹു അക്ബർ.
2: ويوم

حتى إذا ما جاءوها شهد عليهم سمعهم شهد

0: أقيموا صفوفكم وتراصوا. الله أكبر،
1: الله أكبر.

0: أكبر.
1: سمع الله لمن حمده.
0: ربنا ولك الحمد.
1: الله أكبر.
0: الله أكبر.

0: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ
1: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ സൂറത്തു നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന രൂപത്തിൽ പഠിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് അശേഖ് ഖലീഫ തുനൈജി.

0: മാഷാല്ലാ, പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസ 172 മുതൽ 176 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ തുനൈജി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ
2: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
3: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
4: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
2: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
5: വചനം 2.
2: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതെക്റ്റാലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
4: അല്ലദീന ഇതെക്റ്റാലു അലന്നാസ് യസ്തൗഫൂൻ,
2: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
5: വചനം 3.
2: വഇദാ കാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
4: വഇദാ കാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
2: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
5: വചനം 4.
2: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടും.

0: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്?
1: വചനം 5.
0: ലിയൗമിൻ അലീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
2: ലിയൗമിൻ അലീം,
0: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
1: വചനം 6.
0: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
2: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
0: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്തു റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിന് 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
1: വചനം 7.
0: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫീ സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
2: كلا إن كتاب الفجار لفي سجين.
0: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
1: വചനം 8.
0: وما أدراك, നിനക്ക് അറിയിച്ചതെന്താണ്? ما سجين, സിജ്ജീൻ എന്തെന്ന്?
2: وما أدراك ما سجين,
0: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
1: വചനം 9.
0: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
2: കിതാബും മർഖൂം,
0: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
3: സിജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
1: വചനം 10.
0: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
2: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
0: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
1: വചനം 11.
0: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
2: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
0: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
1: വചനം 12.
0: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അസീം, മഹാപാപിയായ.
2: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം,
0: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
1: വചനം 13.
0: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
2: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
0: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
3: എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ചു തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
1: വചനം 14.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
2: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
0: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറപിടിച്ചിരിക്കുന്നു.
1: വചനം 15.
0: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
2: കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ,
0: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
1: വചനം 16.
0: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
2: ثم انهم لصالو الجحيم,
0: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
1: വചനം പതിനേഴ്.
0: തുമ്മയുഖാലു, പിന്നെ പറയപ്പെടും, ഹാദല്ലദി, ഇതത്രേ, കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു, തുകദ്ദിബൂൻ, വ്യാജമാക്കും.
2: ثم يقال هذا الذي كنتم به تكذبون.
0: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
3: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവന്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
5: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 42-43 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 42 വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അള്ളാഹു പരീക്ഷിച്ച സംഭവം, അതാണ് 41 വചനത്തിൽ പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം ഒട്ടും അടിപതറാതെ തൻ്റെ നാഥനായ ഏകനായ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് 41 വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. പല മുഫസ്സിരീങ്ങളും ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തൻ്റെ രോഗ അവസ്ഥയിൽ, അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളും കുടുംബവും അയൽവാസികളും മറ്റുമെല്ലാം തന്നെ കൈവിട്ടു, പക്ഷേ തൻ്റെ സഹധർമ്മിണി, തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ പരിചരിച്ചു, ധാരാളമായി അവർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആ 41 വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അതിനുശേഷം 42 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഉർകുദ്, നീ തട്ടുക അല്ലെങ്കിൽ കൊട്ടുക, ബിരിജിലിക്ക, നിന്റെ കാലുകൊണ്ട്, ഹാദാ, ഇദാ, മുഗ്തസലുൻ, സ്നാനജലം അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ബാരിദുൻ, തണുത്ത, വഷറാബുൻ, പാനീയവും, അതായത് കുടിക്കാനുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള പാനീയവും, നാം ഉത്തരം നൽകി, നീ നിന്റെ കാലുകൊണ്ട് കൊട്ടുക അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നും അതിന് അർത്ഥം കൊടുത്തത് കാണാം. ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. അള്ളാഹു ആ മഹാനായ പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സ്വീകരിച്ചു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ ഭൂമിയിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതാ താങ്കൾക്ക് ശുദ്ധമായ വെള്ളം, തണുത്ത പാനീയം കുടിക്കാനും കുളിക്കാനും. ഫലമ്മാ ദഅ റബ്ബഹു ഖാല ലഹു റബ്ബുഹു, അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർകുൽ ബിരിജിലിക് ഇദ്രിബിൽ അർദ ബിരിജിലിക ഫതഫജ്ജറത്തിൽ ഉയൂനു, അങ്ങനെ അരുവികൾ പൊട്ടിയൊഴുകി. മിൻ തഹത്തി റിജ്ലിഹി, അദ്ദേഹത്തിന്റെ കാലിനടിയിൽ നിന്നും. കമാ തഫർ തഫജ്ജറത്ത് മിൻ തഹത്തി റിജ്ലി ഇസ്മായിൽ അലൈഹിസ്സലാം, മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിനടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിയതുപോലെ. ഫറഅൽ മാഅ യഖ്റുജു മിൻ തഹത്തി റിജ്ലിഹി ഫഖീല ലഹു, അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോ അല്ലാഹു പറഞ്ഞു, ഹാദ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇദാ തണുത്ത സ്നാനജലവും പാനീയവും. ഇഗ്തസിൽ വശ്റബ്, നീ ഇതിൽ കുളിക്കുക, ഈ വെള്ളം കുടിക്കുക. ഇഗ്തസല ഫബരിഅ മിനൽ അംറാദി ളാഹിറ വൽ ഇലലി ളാഹിറ ഫീ ബദനിഹി, അദ്ദേഹത്തിന്റെ ശാരീരികമായ മുറിവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ആ വെള്ളത്തിൽ കഴുകിയത് കാരണമായി അദ്ദേഹത്തിന് ഭേദമായി. ഫശരിബ, അദ്ദേഹം ആ വെള്ളം കുടിച്ചപ്പോൾ, ഫബരിഅ മിനൽ അംറാദിൽ ബാത്തിന, ആന്തരികമായ അദ്ദേഹത്തിൻ്റെ രോഗത്തിനും അദ്ദേഹം മോചിതനായി, ആ രോഗത്തിന് അദ്ദേഹം മുക്തനായി. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഈ ദുരിബിൽ അർദ ബിഹാ, നീ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. ലിയം ബഗദ ലക മിൻഹ ഐനുൻ തഗ്തസിലു മിൻഹ വതശ്റബു, എന്തിനാ ഞാൻ ചവിട്ടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതുവഴി അവിടുന്ന് വെള്ളം പൊട്ടിയൊഴുകും. ആ വെള്ളം കൊണ്ട് താങ്കൾ കഴുകുകയും താങ്കൾ കുടിക്കുകയും ചെയ്യുക. വയദ്ഹബു അൻക അദ്ദുറു വൽ അദ, അതുവഴി താങ്കൾക്ക് താങ്കളുടെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങിപ്പോകും. അങ്ങനെ ഫഫഅല ദാലിക്, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫദഹബ അൻഹു ദുർറു, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീങ്ങിപ്പോയി. വശഫാഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. അപ്പോ ഏതെങ്കിലും ഭാഗത്ത് പോയി, ഏതെങ്കിലുമൊക്കെ മക്ബറകളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിച്ച് അവർ കൊടുക്കുന്ന വെള്ളം കുടിച്ചാലാണ് രോഗം മാറുക എന്ന് വിശ്വസിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവർ പറയുന്ന ചില മന്ത്രങ്ങൾ ഉരുവിട്ടാലാണ് രോഗം മാറുക എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്, രോഗം വന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ അനുവദനീയമായ ചികിത്സാ മാർഗങ്ങൾ സ്വീകരിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും ആളുകളെ സമീപിച്ചുകൊണ്ട് കേന്ദ്രങ്ങളിൽ പോയിക്കൊണ്ട് അവിടെ നിന്ന് അനുഗ്രഹം തേടിയാൽ അതുവഴി അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവുകയാണ് ചെയ്യുക. മുഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈം റഹ്മ പറയുന്നു, ഈ ആയത്തിൽ നമുക്ക് പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്. ഒന്ന്, ബയാനു ഇജാബത്തില്ലാഹി അസ്സ വജൽ ലിദ്ദുആഇ വഹുവ ദലീലുൻ അലാ മിന്നതിഹി അലാ ഇബാദിഹി, ആ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു ഉത്തരം നൽകി എന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു എന്നതിന് തെളിവാകുന്നു. അള്ളാഹു എങ്ങനെ ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജിലിക്, താങ്കളുടെ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടുക എന്ന്. മറ്റൊന്ന്, ബയാനു ഖുദ്റത്തില്ലാഹി അസ്സവജൽ ഹൈസു അൻബഅൽ മാഅ മിൻ ദർബി റിജ്ലി, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഒരാൾ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടിയാൽ വെള്ളം വരിക എന്നത്, വെള്ളം ഉറവ് പൊട്ടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന്, ഇസ്ബാത്തുൽ അസ്ബാബി ഖൗലിഹി തആല ഉർകുൽ ബിരിജ്ലിക്, അല്ല ചില കാരണങ്ങൾ നിശ്ചയിച്ചു എന്നത് മാത്രമാണ് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക എന്ന ആ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. വലൗ ഷാ അല്ലാഹു തആല ലഅൻബഅ ലഹുൽ മാഅ, അല്ലാഹുവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. ബിദൂനിർ റഖ്ദി ബിർ റിജ്ലി വലാക്കിന്നല്ലാഹ തആല ജഅല ദാലിക സബബൻ, കാലുകൊണ്ട് ചവിട്ടാതെ തന്നെ ആ സ്ഥലത്തു നിന്ന് വെള്ളത്തെ ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അള്ളാഹ് ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തു, ആ കാരണം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന് ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. തുടർന്ന് 43-ാമത്തെ വചനം, വവഹബ്ന ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വസിക്റാ ലിഉലിൽ അൽബാബ്. അല്ലാഹു 43-ാമത്തെ വചനത്തിൽ പറയുന്നു, വവഹബ്ന, നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന്, അഹ്ലഹു തൻ്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, വമിസ്ലഹും അവരുടെ അത്രയും, മഅഹും അവരോടു കൂടി, റഹ്മതൻ കാരുണ്യമായിട്ട്, മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള, വദിക്റാ സ്മരണയായും അല്ലെങ്കിൽ ഗുണപാഠത്തിനും, ലി ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാർക്ക്. അതായത് അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേക കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു സ്മരണയുമായിട്ടത്രേ അങ്ങനെ ചെയ്തത്. അതാണ് 43-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ശ്രദ്ധേയമായ കാര്യം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസ്ഥ എന്നത് നമുക്കാർക്കും വരാവുന്നതാണ്. രോഗം കൊണ്ട് അല്ലാഹു നമ്മൾ പരീക്ഷിച്ചേക്കാം. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, അല്ലേ? രോഗം, പിന്നെ ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനത്തിലുള്ള കുറവ് കൊണ്ട്, കായ്ക്കനികളുടെ കുറവ് കൊണ്ട്, ആൾനഷ്ടം കൊണ്ടൊക്കെ പരീക്ഷിക്കും. അപ്പോ ക്ഷമാലുക്കൾക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ, ഖാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളവരാകുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാകുന്നു. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അവരുടെ റബ്ബിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ബഖറയിലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ, വവഹബ്ന ലഹു അഹ്ലഹു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി. അല്ലദീന ഫഖദഹും, മുഫസ്സിങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട, വമിസ്ലഹും മഅഹും, അതായത് സിയാദത്തൻ അലൈഹിം, അവരുടെ അവരെ മാത്രമല്ല അവരുടെ കൂടെ വേറെയും ആൾക്കാരെ നൽകി എന്നാണ്. റഹ്മതൻ മിന്നാ വസിക്റാ ലിഉലിൽ അൽബാബ്, അള്ളാഹുവിങ്കെന്നുള്ള കാരുണ്യമായിക്കൊണ്ടും അതേപോലെ തന്നെ സൽബുദ്ധിയുള്ളവർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ടും, അന്നഹും ഇദബ്തലൗ അലൈഹിം അല്ലാ യജ്സഉ വ അല്ലാ യഫ്സഉ വ അല്ലാ യസ്തഖ്തു. കണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ വെപ്രാളപ്പെടുകയല്ല വേണ്ടത്, ഭയന്ന് വിറച്ചിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശനായി മാറുകയല്ല വേണ്ടത്, മറിച്ച് വസ്ബിറു ലിഖലാഇല്ലാ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക, ഒരു വിശ്വാസി ദൃഢമായി വിശ്വസിക്കണം, തൻ്റെ തനിക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന്, തനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് മാറി ഒരു ഫറജ്, ഒരു എളുപ്പം അള്ളാഹു പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ വിശ്വാസി. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല അൽ ഹസൻ വ ഖതാദ അഹ്യാഹുമുല്ലാഹു തആല ലഹു ബിഅഅയാനിഹിം വസാദഹും മിസ്ലഹും മഅഹും. അള്ളാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടവരെ തിരിച്ചു നൽകി, അവരുടെ കൂടെ അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകി. റഹ്മത്തൻ മിന്നാ ഐ ബിഹി അലാ സബ്രിഹി വസബാതിഹി വഇനാബതിഹി വതവാദുഇഹി വസ്തികാനതിഹി. നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതായത്, അദ്ദേഹം ക്ഷമിച്ചത് കാരണം, അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി നിന്ന കാരണം, ഉറച്ചു നിന്ന കാരണം, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കേറിച്ചു മടങ്ങിയത് കാരണം, വിനയാന്വിതനായി മാറിയത് കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതായിരിക്കണം. ക്ഷമ കൈക്കൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക, അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുക, വിനയം കൈവിടാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹം അള്ളാഹു നൽകാൻ കാരണം. വദിക്റാലി ഉലിൽ അൽബാബ് ദബിൽ ഉഖൂലി ലിയഅലമു അന്ന ആഖിബത സബ്രി അൽഫറജു വൽ മഖ്റജു വർറാഹ. ലേ, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. എന്ത്? എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊണ്ടാൽ ശേഷം ഫറജുണ്ടാകും. ഫറജ് എന്ന് പറഞ്ഞാൽ ഒരു തുറവി. അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു മാർഗമെന്ന് ഒരുക്കിത്തരും, ഒരു ആശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യും. ഇത് ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമാകുന്നു. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, അള്ളാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു, അവർക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കുടുംബത്തെ. വമിസ്ലഹും മഅഹും ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരോടൊപ്പം അത്രയും അള്ളാഹു നൽകി. വഅഗ്നാഹുല്ലാഹു വഅഅതാഹു മാലൻ അദീമാ, ധാരാളം ധനം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിന്ന, നമ്മുടെ കാരുണ്യമായിട്ട്, അതായത് ബിഅബ്ദിന അയ്യൂബ ഹൈസു സബറ ഫഅസബ്നാഹു മിൻ റഹ്മത്തിന സവാബൻ ആജിലൻ വആജില. നമ്മുടെ ദാസനായ അയ്യൂബ് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ പ്രതിഫലം നൽകി, ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും. പിന്നെ വദിക്റാലി ഉലിൽ അൽബാബ് സാധ്യമെന്ന് പറയുന്നു, വലിയത്തതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി. ബിഹാലത്തി അയ്യൂബ് വയഅതബിറു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഫയഅലമു, അവർ മനസ്സിലാക്കാൻ വേണ്ടി. അന്നമൻ സബറ അലദ്ദുരി അന്നല്ലാഹ തആല യുസീബുഹു സവാബൻ ആജിലൻ വആജില. പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കും. വയസ്തജീബു ദുആഅഹു ഇദാ ദആഹു, അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അല്ല ഉത്തരം നൽകുമെന്ന് അത്തരം ആളുകൾക്കൊരു പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഹുസൈം റഹ്മ പറയുന്നു, ഇന്നല്ലാഹ തആല വഹബലഹു അഹ്ലഹു, തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി. ഹൈസു ആവൗ ഇലൈഹി ബഅദ അൻ ശറദു മിൻഹു ലിഅന്ന അർറജുല ബിസബബി മർളിഹിൽ ഹിസ്സിയി അൽബദനിയി അവിൻ നഫ്സിയി ശറദ മിൻഹു അഹ്ലുഹു വഅജസു അൻ യഈഷു മഅഹു. ഒരുപക്ഷേ ഒരു മനുഷ്യന് ഇങ്ങനെ ശാരീരികമായ രോഗം ബാധിച്ചാൽ, അല്ലെങ്കിൽ മാനസികമായ രോഗം ബാധിച്ചാൽ, അയാളുടെ കൂടെ നിൽക്കലും അദ്ദേഹത്തെ പരിചരിക്കലും ചില ആളുകൾക്കെങ്കിലും അത് കഴിയാതെ വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തെ കൈവിട്ടു പോയപ്പോൾ വലമ്മ ആഫാഹുല്ലാഹു ആവ ഇലൈഹി അഹ്ലഹു ഫതകൂനു ഹാദൽ ഹിബത്തു ഇആദത്തു മാ സബഖ്. അദ്ദേഹം പറയുന്നത്, ഇവിടെ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നൽകിയെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അകന്നു പോയവർ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. അന്നല്ലാഹു തആല യമുന്നു അലൽ അബ്ദി, അല്ല ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യും. ബിഅക്സരി മിമ്മ ഫഖദ, നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ എപ്പോൾ? ഇദാ സബറ, ക്ഷമ കൈക്കൊണ്ടാൽ. വഹ്തസബ, പ്രതിഫലം ആഗ്രഹിച്ചാൽ. കാരണം ലിഅന്ന അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വഹബല്ലാഹു ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും ഫഅൻത ഇസ്ബിർ തൽഫർ. ഇതൊരു പാഠമാണ് നിനക്ക്. എന്ത്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാർഗം സ്വീകരിച്ചാൽ അഥവാ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന് നീയും അർഹനാകും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു നിനക്കും അനുഗ്രഹം ചെയ്യും. ആ ഒരു പാഠം ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം? ഒന്ന്, ഇനി തനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ തനിക്കിനൊരു ആശ്വാസം ലഭിക്കാനില്ല എന്ന ധാരണയിൽ നിന്നാണ് അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ തന്നെ നേരിട്ടാലും തനിക്കുണ്ടായാലും താൻ ക്ഷമിച്ചാൽ ആ പ്രയാസങ്ങൾ മാറി ഒരു നല്ല അവസ്ഥ തനിക്കുണ്ടാകും, തൻ്റെ രക്ഷിതാവ് ഒരു നല്ല അവസ്ഥ തനിക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ക്ഷമിച്ചു നിന്നാൽ തീർച്ചയായും അതിലാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുക. നേരെ മറിച്ച് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി നിരാശനായി ഇനി ജീവിതം അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ വിശ്വാസമാകുന്നു, അത് തെറ്റായ കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത താക്കീതുകൾ കാണാൻ സാധിക്കും. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖാതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം സയതറദ്ദാ ഫീഹാ ഖാരിദ മുഖല്ലദ. ആരെങ്കിലും ഒരു മലമുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പ്രവർത്തനം നരകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നും ആ പ്രവർത്തനത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോ ആത്മഹത്യ എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല. മതവിശ്വാസികളിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നു എന്നത് നാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാകുന്നു. നാം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയാകട്ടെ കുടുംബത്തെയാകട്ടെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. ക്ഷമയാണ് വിശ്വാസിയുടെ വലിയൊരു ആയുധമെന്ന് പഠിപ്പിക്കണം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ആത്മാർത്ഥമായ ക്ഷമയോടുകൂടി തരണം ചെയ്തുകൊണ്ട് വിജയം നേടാൻ ഇഹലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
5: മാഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത്
7: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം.
5: ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 42-43 വചനങ്ങളാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. അയ്യൂബ് നബി അലഹിസ്സലാമിൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ കാരണം എന്ന വിഷയത്തിലുള്ള ക്ലാസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
8: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
9: أعوذ بالله من الشيطان الرجيم.
10: ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തു സുഖ്റുഫ് 46 മുതൽ 89 വരെ വചനങ്ങൾ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഹാഫിൽ സഈദ് അൽ ആമിദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരന് കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്ത് നാസിഅത്തിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്ത് നാസിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 13 ആണ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫിയിലൂടെ പാരായണം നിർവഹിക്കുന്നത്.

آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد

0: تي في قرآن نورنا
1: بهدى പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അല്ലാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോ. നാം ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാവുന്ന രൂപത്തിൽ പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നു. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 478-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സായിദ് അൽ ഗാമിദി.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ 1 മുതൽ 30 വരെയുള്ള ജുസ്ഉകളിൽ ഓരോരോ പേജുകൾ കേൾക്കാനുള്ള അവസരങ്ങളാണ് മനഃപ്പാഠം പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേട്ടത് 478-ാമത്തെ പേജിൻ്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽ ഖാമിദി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: أعقابنا بعد إذ هدانا الله كالذي استهوته الشياطين في الأرض حيران له أصحاب يدعونه إلى الهدى ائتنا قل إن هدى الله هو الهدى وأمرنا لنسلم لرب العالمين وأن أقيموا الصلاة واتقوه وهو الذي إليه تحشرون.
1: بيس قرآن راديو نام കേട്ട് കഴിഞ്ഞത് മധുരം ഖുർആൻ വിശുദ്ധ ഖുർആൻ ആറാം അധ്യായം സൂറ അൽ അൻആമിന്റെ 59 മുതൽ 72 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അലി ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുതൈഫി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തഫ്സീർ സഅദി. തഫ്സീർ സഅദിയിൽ വിശുദ്ധ ഖുർആനിലെ 98 അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങൾ തഫ്സീർ സഅദിയെ അടിസ്ഥാനമാക്കിയുള്ള വിശദീകരണവും വ്യാഖ്യാനവും ഇപ്പോൾ കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ സഅദിയുടെ ഈ പഠനത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് 98 അധ്യായം സൂറത്തുൽ ബയ്യിനയിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളുടെ പഠനമായിരുന്നു, അതിൻ്റെ വ്യാഖ്യാനമായിരുന്നു. ഇപ്പോൾ ഇനി നമ്മൾ കേൾക്കുന്നത് ഇൻഷാ അല്ലാ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ പഠനമാണ്. ആദ്യമായി നമുക്കതിൻ്റെ ഈണത്തിലുള്ള മധുരതരമായ അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 6 മുതൽ 8 വരെ ആയത്തുകൾ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള അവസാനം വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഈ പാരായണം നമ്മൾ കേൾക്കുന്ന സമയത്ത് തീർച്ചയായും അതിൻ്റെ കൂടെ പാരായണം ചെയ്യുവാനും അതോടൊപ്പം അതിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പാരായണം തജീവിതനുസരിച്ച് ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യിനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലെ വാക്കുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം. ഇന്നല്ലദീന കഫറു, നിശ്ചയമായും അവിശ്വസിച്ചവർ, മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരിൽ നിന്ന്, വൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികളിൽ നിന്നും, ഫീനാരി ജഹന്നം, ജഹന്നമിൻ്റെ അഗ്നിയിലായിരിക്കും, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ശർറുൽ ബരിയ, സൃഷ്ടികളിൽ പടപ്പുകളിൽ മോശപ്പെട്ടവർ. ഇന്നല്ലദീന, നിശ്ചയമായും ആമനു, വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലായിക ഹും, അക്കൂട്ടർ തന്നെയാണ്, ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ ഉത്തമരായവർ. ജസാഉഹും, അവരുടെ പ്രതിഫലം, ഇന്ദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കൽ, ജന്നാതു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗങ്ങളാണ്, തജ്രി മിൻ തഹ്തിഹ, അവയുടെ അടിയിൽ കൂടി നടക്കും, ഒഴുകും, അൽ അൻഹാറു, അരുവികൾ, പുഴകൾ, ഖാലിദീന ഫീഹ, അതിൽ നിത്യവാസികളായിക്കൊണ്ട്, അബദൻ, എന്നും എക്കാലവും, റളിയല്ലാഹു, അല്ലാഹു തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും, അവരെപ്പറ്റി, വറദു, അവരും തൃപ്തിപ്പെടുന്നതാണ്, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹു, അവനെപ്പറ്റി, സാലിക, അത്, ലിമൻ ഖശിയ, ഭയപ്പെട്ടവനാണ്, റബ്ബഹു, അവൻ്റെ റബ്ബിനെ. 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തിനെയും ആയത്തിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്ക് കേൾക്കാം. അപ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 98-ാം അധ്യായം സൂറത്തുൽ ബയ്യനയിലെ 6 മുതൽ 8 വരെയുള്ള വാചകങ്ങളുടെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥം നമുക്കൊന്ന് കേൾക്കാം.

തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ.

0: അവർക്ക് അവരുടെ രക്ഷിതാവിങ്കലുള്ള പ്രതിഫലം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും എന്നേക്കുമായിട്ട്. അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്.
1: മാഷാല്ലാ, സൂറത്തുൽ ബയ്യനയുടെ 6 മുതൽ 8 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായ പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള ഓരോ ആയത്തുകളുടെയും അർത്ഥവും ആശയഗാംഭീര്യത്തോടുകൂടെ തന്നെ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെ കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഉൾക്കൊള്ളാനും അതിലെ ആശയങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ലൊരു മുത്തഖിയായി തീരാനും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. തഫ്സീറു സഅദിയിൽ ബഹുമാനനായ നാസിറു സഅദി അദ്ദേഹം വ്യാഖ്യാനം നൽകിയ വ്യാഖ്യാനക്കുറിപ്പിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതിൻ്റെ മലയാള ഭാഷാന്തരം നിർവഹിച്ചിരിക്കുന്നത് ബഹുമാനനായ ഹാരിസ് മൗലവിയാണ്. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷാന്തരമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
2: തുടർന്ന് അല്ലാഹു പറയുന്നു, വ്യക്തമായ തെളിവുകൾ വന്നുകിട്ടിയതിന് ശേഷം വിട്ടുപോയ അവിശ്വാസികൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. തീർച്ചയായും വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ. അതിനാൽ തുടർന്ന് നരകശിക്ഷ അവരിൽ ശക്തമാവുകയും അവരെ വലയം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും, അഥവാ അവർക്ക് അത് ലഘൂകരിച്ചു കൊടുക്കപ്പെടുകയില്ല. അവർ അതിൽ ആശയറ്റവരായിരിക്കും. അക്കൂട്ടർ തന്നെയാകുന്നു സൃഷ്ടികളിൽ മോശപ്പെട്ടവർ. കാരണം അവർ സത്യം മനസ്സിലാക്കിയിട്ട് അത് തള്ളിക്കളയുകയും ഇഹവും പരവും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർ തന്നെയാണ് സൃഷ്ടികളിൽ ഉത്തമർ. കാരണം അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ ആരാധിക്കുകയും അങ്ങനെ ഇഹപര ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളാകുന്നു, അതായത് സ്ഥിര താമസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. അവിടം വിട്ടവർ യാത്ര പോകുന്നില്ല. അതിനുമപ്പുറം മറ്റൊരു ലക്ഷ്യം അവർ അന്വേഷിക്കുന്നുമില്ല. താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന അവരതിൽ നിത്യവാസികളായി എന്നേക്കുമായിട്ട് അല്ലാഹു അവരെപ്പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെപ്പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ അവർ നിർവഹിച്ചതിനാൽ അവന് അവരെ തൃപ്തിപ്പെട്ടു. അവൻ അവർക്കു വേണ്ടി തയ്യാറാക്കിയ വിവിധങ്ങളായ ആദരവുകളിലും മഹത്തായ പ്രതിഫലത്തിലും അവരും തൃപ്തിപ്പെടും. അത് അഥവാ ആ നല്ല പ്രതിഫലം ഏതൊരുവൻ തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടുവോ അവനുള്ളതാകുന്നു അത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്നും അകന്നു നിൽക്കുകയും തൻ്റെ ബാധ്യതകൾ നിർവഹിക്കുകയും ചെയ്തവന്.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ബയ്യനയുടെ മുഴുവനായിട്ടുള്ള പാരായണവും അതോടൊപ്പം തന്നെ അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ഒക്കെ നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: തഫ്സീർ സഅദിയിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 98-ാം അധ്യായമായ സൂറത്തുൽ ബയ്യിനയുടെ 6, 7, 8 വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: അഅസാഅനൽ മുസാഫിരീൻ نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്, സൂറ അസ്വാദ് എന്നീ സൂറത്തുകൾ മുഴുവനായും പാരായണം ചെയ്യുന്നത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ ഫാത്തിർ 27 മുതൽ അവസാന വചനം വരെയും സൂറ യാസീൻ, സൂറ സോഫാത്ത്.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട്
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം മനോഹരമാക്കാനുള്ള പഠനമാണ് ഇനി നാം കേൾക്കുന്നത്. അത്തഹ്സീൻ. അത്തഹ്സീനിൽ ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 25-ാം വചനമാണ് നാം കേൾക്കുന്നത്. ക്ലാസ്സിലെടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ഇന്ന് 25-ാമത്തെ ആയത്ത്, പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും.

ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വബശ്ശിരിൽ ലദീന ആമനു, വബശ്ശിരി, ഷീൻ എന്ന അക്ഷരത്തെ പരത്തി ഉച്ചരിക്കണം. ഷ, ഷി, ഷു, അഷ്, വബശ്ശിരി. അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. വഅമിലു, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. വഅമിലു അസ്സാലിഹാത്തി, സാദ്, ഹ, ഈ രണ്ടക്ഷരങ്ങളും ഇവിടെ ശ്രദ്ധിക്കണം. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുപോലെ ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ്. ഹ അസ്സാലിഹാത്തി. അന്ന ലഹും, നൂന് ശബ്ദുണ്ട്, മണിക്കണം. അന്ന ലഹും ജന്നാത്തിൻ, നൂന് ശബ്ദ് ഇവിടെയും മണിക്കണം. ജന്നാത്തിൻ തജിരി, തിൻ തജിരി, തൻവീന് ശേഷം ത, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ജന്നാത്തിൻ തജിരി, ഇങ്ങനെ ഇഖ്ഫാ ബിഗുന്ന. തജിരി ജീമിനെ കലക്കല ചെയ്യണം. മിൻ തഹ്തിഹൽ, മിൻ ത, സാക്കിന നൂന് ശേഷം ത ആണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻ തഹ്തിഹൽ, തഹ്തിഹൽ അൻഹാറു, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ എന്ന് വായിക്കരുത്, അൽ അൻഹാർ, തഹ്തിഹൽ അൻഹാർ. കുല്ലമ റുസിഖു, റുസിഖു, റുസിഖു, കുല്ലമ റുസിഖു മിൻഹ, മിൻ തമറത്തിൻ, സാക്കിന നൂന് ശേഷം ത ആണ്, മിൻ ത, അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന. സമറത്ത് ഫാഇന് പകരം സീന്, ഫാ എന്ന അക്ഷരത്തിന് പകരം സീനാക്കി ഉച്ചരിക്കരുത്. മിൻ സമറത്തല്ല, മിൻ ഫമറത്തിൻ. ഫമറത്തിൻ റിസ്ഖ, തൻവീന് ശേഷം റാ, ഫമറത്തിൻ റിസ്ഖ എന്നല്ല, ഫമറത്തിൻ റിസ്ഖ, റിസ്ഖ, റി ആയി ഉച്ചരിക്കരുത്, റി, റിസ്ഖ. റിസ്ഖൻ ഖാലു, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീന് ശേഷം ഖാഫാണ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. റിസ്ഖൻ ഖാലു, ഖാലു ഹാദല്ലദി റുസിഖന, റുസിഖ് ദമ്മ കസ്ര സുക്കൂന്, റുസിഖ്, റുസിഖ്, റുസിഖന എന്ന് പറയരുത്, റുസിഖന എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റുസിഖ്, റുസിഖന. മിൻ ഖബ്ലു, സാക്കിന നൂന് ശേഷം ഖാഫ്, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് ഇസ്തിഇലാ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. അതുകൊണ്ട് ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻ ഖബ്ലു, ബാഇനെ ഖൽഖല ചെയ്യണം. ഖബ്ലു, ഖബ്ലു. വഉതു, വഉതു, വഉതു ബിഹി, വഉതു ബിഹി എന്ന് അധികം ആളുകളും പറയും. വഉതു ബിഹാണ്, ഹംസക്ക് ദമ്മാണ്. വഉതു ബിഹി മുതശാബിഹ, മുതശാബിഹ. വലഹും ഫീഹ, വലഹും, സാക്കിന മീം ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വലഹും ഫീഹ, ഫീഹ അസ്വാജുൻ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ഫീഹ അസ്വാജുൻ, അസ്വാജുൻ മുതഹറ, അസ്വാജുൻ, തൻവീൻ ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അസ്വാജുൻ മുതഹറ, മുത, ത, അതുപോലെ ഹ, ഇതെല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്ബാഖ്, മുതഹറ, മുതഹറ, മുതഹറതും വഹും, തൻവീന് ശേഷം വ, ഇത് ഗംബിഗുന്ന, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മുതഹറതും വഹും, വഹും ഫീഹ, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഫ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായ മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. വഹും ഫീഹ, വഹും ഫീഹ ഖാലിദൂൻ, ഖാലിദൂൻ, ഖാലിദൂൻ. അവസാനത്തിൽ മദ്ദ് ആരദ സുക്കൂൻ. ഈ ആയത്ത് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 25-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമായിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ, തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 25-ാം വചനമാണ് ഇപ്പോൾ ബഹുമാനായ ഹാഫിൽ അബ്ദുഷക്കൂർ നമുക്ക് ക്ലാസ് എടുത്ത് നൽകിയത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരവും ഒപ്പം ഒരധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന അതേ സാഹചര്യം തീർക്കുകയും ചെയ്യുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ സൂറത്തു ആലെ ഇംറാൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: oldu.
1: Maşallah. Cezakumullahu hayran. Biz Kur'an Radyo sırada കേട്ടത് അൽ മുഅല്ലിം സൂറത്തു ആലി ഇമ്രാൻ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطو عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോട് ക്ലാസ്സെടുത്ത് സംസാരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ഹാദ ദിക്റു വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 49-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഹാദാ, ഇത്, ദിക്റുൻ, ഒരു സ്മരണയാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു കീർത്തിയാകുന്നു. വ ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും ഭയഭക്തന്മാർക്ക് ഉണ്ട്. ലഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനം. അതായത്, ഇതൊരു സ്മരണയത്രേ, നിശ്ചയമായും സൂക്ഷിക്കുന്ന ഭയഭക്തന്മാർക്ക് നല്ല മടക്കസ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കുറേ പ്രവാചകന്മാരെക്കുറിച്ച് അവരുടെ ഗുണഗണങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചും നേരത്തെ ഓർമ്മിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഹാദാ ദിക്റുൻ, ഇതൊരു ഓർമ്മിപ്പിക്കലാണ് എന്ന് പറഞ്ഞത്. തീർച്ചയായും പ്രവാചകന്മാരുടെ ചരിത്രം ഖുർആൻ വിവരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കഥ പറഞ്ഞ് മനുഷ്യരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അവരിൽ നിന്ന് ഒരുപാട് മാതൃകകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് അവരുടെ ചരിത്രം ഖുർആൻ പല സ്ഥലത്തും വിവരിക്കുന്നത്, വിശദീകരിക്കുന്നത്. അതാണ് ഹാദാ ദിക്റുൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മത പറയുന്നു, ഹാദ ഐ ദിക്റു ഹാഉലാഇൽ അംബിയ ഇസ്സഫ്വ, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രവാചകന്മാരെക്കുറിച്ച് അല്ലാ അവരെ പുകഴ്ത്തി പറഞ്ഞത്, അവരെക്കുറിച്ച് പരാമർശിച്ചത്. വദിക്കുറു ഔസാഫിഹിം, അവരുടെ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞത്. ദിക്റുൻ, അതൊരു ഓർമ്മിപ്പിക്കലാകുന്നു. ഫി ഹാദൽ ഖുർആനി ദിദ്ദിക്ർ യതദക്കറു ബി അഹ്വാലിഹിമുൽ മുതദക്കിറൂന വയഷ്താഖു ഇലൽ ഇഖ്തിദാഇ ബി ഔസാഫിഹിമുൽ ഹമീദ അൽ മുഖ്തദൂൻ, അവരുടെ മാതൃകകൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും അവരുടെ സ്തുത്യർഹമായ മാതൃകകൾ കണ്ടുകൊണ്ട് അവരെ മാതൃക ആയി സ്വീകരിക്കാനും മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു അതിനു വേണ്ടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. വയഅരിഫു, അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി, മാ മന്നല്ലാഹു അലൈഹിം ബിഹി മിനൽ ഔസാഫി സക്കിയ, അല്ലാ അവർക്ക് കൊടുത്ത ഏറ്റവും നല്ല വിശേഷണങ്ങൾ, പരിശുദ്ധമായ വിശേഷണങ്ങൾ. വമാ നശറ ലഹും മിനസ് സനാഇ ബൈനൽ ബരിയ, സൃഷ്ടികൾക്കിടയിൽ അല്ല അവരെ പുകഴ്ത്തിയതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഫഹാദ നൗഉൻ മിനൽ അൻവാഇ ദിക്ർ വഹുവ ദിക്റു അഹ്ലുൽ ഖൈർ, ഇത് പുകഴ്ത്തലിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കലിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയും ആകുന്നു. മറ്റൊന്ന്, ഹാദ ഇത് അല്ലദി ദക്കർനാഹു ലക ദിക്റുൻ, താങ്കൾക്ക് നാം പറഞ്ഞു തന്ന, താങ്കളെ നാം ഓർമ്മിപ്പിച്ച ഈ കാര്യം. ഇവിടെ മുഫസ്സിരീങ്ങളിൽ ചിലർ പറയുന്നു ഹാദാ ദിക്റുൻ, ഒരു പരിപൂർണമായ വഖഫ് അവിടെയുണ്ട്, ഇതൊരു സ്മരണയാണ് എന്ന്. തുടർന്ന് മറ്റൊരു കാര്യമാണ് തുടർന്നുള്ള ഭാഗത്ത് അള്ളാഹു വ്യക്തമാക്കുന്നത്, അതെന്താണ്? വഇന്നലിൽ മുത്തഖീന വഹും അസ്ഹാബുൽ അഖീദത്തി സ്വാലിഹ വൽ അമലി സ്വാലിഹ്, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്കുണ്ട്. ആരാണ് ഈ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർ? ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിച്ച, ഏറ്റവും നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകൾ, അല്ലേ, കലർപ്പില്ലാത്ത തൗഹീദ് വിശ്വാസമായി സ്വീകരിച്ചവർ. അതുപോലെ തന്നെ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങൾ, മുഹമ്മദ് നബിയുടെ അനുയായികൾ പ്രവാചകൻ പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾ കൃത്യമായി പിന്തുടരുന്ന, അതാണ് അമലു സ്വാലിഹ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽ അഖീദത്തു സ്വാലിഹ വൽ അമലു സ്വാലിഹ്, നല്ല വിശ്വാസവും നല്ല കർമ്മങ്ങളും സ്വീകരിച്ച അത്തരം മുത്തഖീങ്ങൾ. പലപ്പോഴും ആളുകൾ തെറ്റായി മനസ്സിലാക്കാറുള്ളത്, വിശ്വാസം എങ്ങനെയായാലും കുഴപ്പമില്ല, കർമ്മങ്ങൾ എങ്ങനെയായാലും കുഴപ്പമില്ല, ചില പ്രത്യേകമായ വേഷഭൂഷണങ്ങൾ, ചില പ്രത്യേകമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാൽ അതുകൊണ്ട് അത് തഖ്വയുടെ അടയാളമാകുന്നു എന്ന് ചിന്തിക്കുന്നവരെ സമൂഹത്തിൽ കാണാം. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ, തൗഹീദിൽ ഒരു കലർപ്പുമില്ലാതെ, ആ ഏകത്വത്തിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം കൃത്യമായി വിശ്വസിക്കാതെ എന്തൊക്കെ വേഷഭൂഷങ്ങൾ, എന്തൊക്കെ വേഷവിധാനങ്ങൾ സ്വീകരിച്ചാലും അത് തഖ്വയുടെ അടയാളമല്ല എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ മാതൃകയില്ലാത്ത കുറേ ആചാരങ്ങളുമായി, കുറേ അനുഷ്ഠാനങ്ങളുമായി ജീവിച്ചാൽ അത് ഭക്തിയുടെ അടയാളമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സുന്നത്തിൻ്റെ പിൻബലമില്ലാത്ത, പ്രവാചകന്റെ വാക്കോ അവിടുത്തെ പ്രവൃത്തിയോ അവിടുത്തെ അംഗീകാരമോ മാതൃകയായിട്ടില്ലാത്ത ഏത് കർമ്മം, ദീനിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന കർമ്മവും അത് സുന്നത്താവുകയില്ല. അതുകൊണ്ട് തന്നെ അത് അനുഷ്ഠിക്കുന്ന ആളുകൾ ഭക്തന്മാരാണെന്ന് പറയാനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് വിശ്വാസം, എന്താണ് യഥാർത്ഥ വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് സൂറത്തുൽ ബഖറയിൽ കൃത്യമായി പറയുന്നു. ലൈസൽ ബിർറ, പുണ്യം എന്ന് പറഞ്ഞാൽ അതല്ല. അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു നിർത്തൽ, അതല്ല പുണ്യമെന്ന് പറഞ്ഞാൽ. വലാക്കിന്നൽ ബിർറ, എന്നാൽ പുണ്യമെന്ന് പറഞ്ഞാൽ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരാണോ അള്ളാഹുവിലും അന്ത്യനാളിലും, വൽ മലായികത്തി മലക്കുകളിലും, വൽ കിതാബി വേദഗ്രന്ഥങ്ങളിലും, വൻ നബിയീൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി വിശ്വസിക്കലാകുന്നു പുണ്യമെന്ന് പറഞ്ഞാൽ. അപ്പൊ പുണ്യത്തിന്റെ അടിസ്ഥാനം വിശ്വാസവിശുദ്ധിയാകുന്നു എന്നർത്ഥം. വഹാദിഹി ഹിയൽ അഖീദ, ഇതാകുന്നു വിശ്വാസം എന്ന് പറഞ്ഞാൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, അതിന്റെ അടിസ്ഥാനത്തിൽ, ആ വിശ്വാസം സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. വആതൽ മാല അലാ ഹുബ്ബിഹി, ധനത്തോട് ഇഷ്ടമുണ്ടായിരിക്കെ അത് ചെലവഴിക്കൽ. ദവിൽ ഖുർബ, കുടുംബബന്ധമുള്ളവർക്ക്. വൽ യതാമ, അനാഥകൾക്ക്. വൽ മസാകീന, അഗതികൾക്ക്. വബ്നസ്സബീൽ, സ്വദേശം വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിൽ പോയി പ്രയാസപ്പെടുന്നവർക്ക്. വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്. വഫിർറിഖാബി, അടിമയെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ. ഇങ്ങനെയൊക്കെ ധനം ചെലവഴിക്കലാകുന്നു പുണ്യത്തിന്റെ മറ്റൊരു ഭാഗം. വഅഖാമസ്സലാ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കൽ. വആതസ്സകാത്ത, സകാത്ത് നൽകൽ. വൽമൂഫൂന ബിഅഹ്ദിഹിം, കരാറുകൾ പൂർത്തീകരിക്കൽ അഥവാ പാലിക്കൽ. ഇദാ ആഹദു, കരാറിൽ ഏർപ്പെട്ടാൽ. വസ്വാബിരീന, ക്ഷമ കൈക്കൊള്ളൽ. ഫിൽ ബസാഇ വദ്ദറായി, ദുരിതങ്ങളിലും പ്രയാസഘട്ടത്തിലും. വഹീനൽ ബസി, യുദ്ധത്തിന്റെ വേളകളിലും. ഇത് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. ഹാദിഹി ഹിയൽ അഅ്മാലു സ്വാലിഹ, ഇതാണ് സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ച വിശ്വാസകാര്യമായിരിക്കണം. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കർമ്മങ്ങളായിരിക്കണം. അതാണ് അള്ളാഹു ആ വചനം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. ഉലാഇക്കല്ലദീന സ്വദഖു, അവരാകുന്നു സത്യം പറഞ്ഞവർ. വഉലാഇക ഹുമുൽ മുത്തഖൂൻ, അവർ തന്നെയാകുന്നു തഖ്വ ഉള്ള ആളുകൾ. അപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ പറഞ്ഞത് തഖ്വയെക്കുറിച്ചായിരുന്നു. വഇന്നലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കുണ്ട്. ആരാണ് മുത്തഖീങ്ങൾ എന്നാണ് സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ചില തെറ്റായ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ, ചില അനുഷ്ഠാനങ്ങൾ, ചില കർമ്മങ്ങൾ ആചരിക്കുന്നതിലൂടെ ഒരാൾ മുത്തഖിയാവുകയില്ല എന്നത് നാം കൃത്യമായി മനസ്സിലാക്കണം. ഇന്നലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മർജിഅൻ ഹസനൻ, ജമീലൻ, നല്ല മനോഹരമായ മടക്കസ്ഥാനം അവർക്കുണ്ട്. വഹുവ, അതാകട്ടെ, അതേതാണ്? ജന്നാത്തു അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗത്തോപ്പുകൾ. ജന്നാത്തു ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗത്തോപ്പ്. ജന്നാത്തു ഖുലൂദിൻ, ലേ ശാശ്വതവാസത്തിന്റെ സ്വർഗത്തോപ്പ്. ലാ യബ്ഗൂന അൻഹാ ഹിവല, സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു വിശേഷിപ്പിച്ചല്ലോ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉണ്ടായിരിക്കും. ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് അത്യുന്നതമായ സ്വർഗത്തോപ്പുകൾ ഉണ്ടായിരിക്കും. നുസുല, സൽക്കാരമായിട്ട്. തുടർന്ന് പറയുന്നു, ലാ യബ്ഗൂന അൻഹാ ഹിവല, ആ സ്വർഗത്തിൽ നിന്ന് ഒന്ന് മാറി താമസിക്കാൻ അവർ ആഗ്രഹിക്കുകയില്ല. എന്നുമെന്നും താമസിക്കാൻ പറ്റിയ തരത്തിലുള്ള ആ സ്വർഗലോകം അവർക്കല്ലാഹു നൽകും എന്നർത്ഥം. തുടർന്ന് 50-ാമത്തെ വചനം, ജന്നാത്തി അദിനിം മുഫത്തഹത ലഹുമുൽ അബ്വാബ്. ജന്നാത്തി അദിനിൻ, അതായത് സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. മുഫത്തഹത ലഹും, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട. അൽ അബ്വാബ്, വാതിലുകൾ, അഥവാ അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുള്ള സ്ഥിരവാസത്തിന്റെ സ്വർഗങ്ങൾ. അതാണ് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാമ സഅദി റഹ്മത്തുള്ള വിശദീകരിക്കുന്നു, സുമ്മ ഫസ്സറഹു വഫസ്സലഹു, പിന്നെ അള്ളാഹു വ്യക്തമാക്കുന്നു, വിശദീകരിക്കുന്നു. ഫഖാല, ജന്നാത്തി അദിനിൻ, സ്ഥിരവാസത്തിന്റെ സ്വർഗം. ഐ ജന്നാത്തി ഇഖാമത്തിൻ, എന്നുമെന്നും താമസിക്കാനുള്ള ആ സ്വർഗം. ലാ യബ്ഗി സാഹിബുഹ ബദലൻ മിൻഹാ, ആ സ്വർഗലോകത്ത് നിന്ന് ഒന്ന് മാറി താമസിക്കാൻ, ഇനി വേറൊരു ലോകത്തേക്ക് പോകാമെന്ന് ഒരിക്കലും സ്വർഗാവകാശി സ്വർഗവാസി ആഗ്രഹിക്കുകയില്ല. കാരണം മിൻ കമാലിഹ വനഈമിഹ, അതിൻ്റെ സുഖാനുഗ്രഹം കൊണ്ട് അതിൻ്റെ പരിപൂർണത കൊണ്ട്. വലൈസു ബിഖാരിജീന മിൻഹ വലാ ബിമുഖ്റജീന, സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്നവരുമല്ല പുറത്താക്കപ്പെടുന്നവരും അല്ല. പിന്നെ മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, മുഫത്തഹത്തൻ ലഹുമുൽ അബുവാബ്, അവർക്ക് വേണ്ടി തുറന്നു വെക്കപ്പെട്ട വാതിലുകൾ ഉള്ള സ്വർഗം. ഐ മുഫത്തഹത്തൻ ലി അജലിഹിം അബുവാബു മനാസിലിഹ, സ്വർഗത്തിലെ ഭവനങ്ങളുടെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കും. വ മസാക്കിനിഹ ലാ യഹ്താജൂന അൻ യഫ്തഹൂഹും, ഒരിക്കലും സ്വർഗവാസി അവൻ അത് തുറക്കേണ്ട ആവശ്യമില്ല, അത് തുറന്നിട്ടിരിക്കുകയായിരിക്കും. ബൽഹും മഖ്ദൂമൂൻ, മാത്രമല്ല അവർക്കവിടെ ഭൃത്യന്മാരുണ്ടായിരിക്കും. വഹാദാ ദലീലുൻ ഐലൻ അലൽ അമാനിത്താമി, ഈ ആയത്തിൽ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. ഇത് സ്വർഗമെന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ സ്ഥലമാകുന്നു എന്നതും അറിയിക്കുന്നു. കാരണം വഅന്നഹു ലൈസ ഫീ ജന്നാത്തി അദിനിൻ മാ യൂജിബു അൻ തുഗ്ലിഖ ലി അജലിഹി അബ്വാബിഹ അബ്വാബിഹ, കവാടങ്ങൾ അടച്ചുവെക്കേണ്ടുന്ന ഒരു ഭയത്തിൻ്റെ അവസ്ഥ സ്വർഗലോകത്തില്ല. എല്ലാം മലർക്കെ തുറന്നിട്ടിരിക്കുന്ന നിർഭയത്വമുള്ള ഒരു സ്ഥലമാകുന്നു സ്വർഗലോകം. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസിരീങ്ങൾ വ്യക്തമാക്കിയ കാര്യം. വഫത്തുഹുൽ അബ്വാബ് ഉൻവാനുൽ അമാനിത്താം, കവാടങ്ങൾ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ അത് നിർഭയത്വത്തിൻ്റെ അടയാളമാകുന്നു. ബിഖിലാഫി ദുനിയ, ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി. ഇവിടെ നമ്മൾ വീടുകളൊക്കെ അടച്ച് പൂട്ടിയാണല്ലോ പുറത്തു പോകാറുള്ളത്, അടച്ചു പൂട്ടിയാണല്ലോ കിടന്നുറങ്ങാറുള്ളത്. എന്താ കാരണം? ഫലാബുദ്ധമിൻ ഖലഖിൽ അബ്വാബി ഖബ്ല നൗം, അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് വാതിലൊക്കെ അടച്ചു പൂട്ടണം. കാരണം ഇവിടെ സുരക്ഷിതമല്ല, പലപ്പോഴും അത് വലിയ അനർത്ഥങ്ങൾക്ക് കാരണമായി തീരും. പക്ഷെ സ്വർഗലോകത്ത് അവിടെ പരിപൂർണമായ സമാധാനത്തിൻ്റെ ഗേഹമാകുന്നു. അതാണ് അതിലടങ്ങിയിരിക്കുന്ന ഒരു കാര്യം. ഹാദൽ മർജിഉൽ ഹസൻ ഹുവ ജന്നാത്തി ഇഖാമത്തിൻ യദ്ഖുലൂനഹ യൗമൽ ഖിയാമ വഖദ് ഫുതിഹത് ലഹും അബ്വാബുഹ ഇഹ്തിഫാഅൻ ബിഹിം. ചില മുഫ്തസിറിൽ കാണാൻ സാധിക്കും, സ്വർഗാവകാശികളെ സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് അവരെ വരവേൽക്കാൻ വേണ്ടി സ്വർഗം അത് അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു, അതിലെ കവാടങ്ങളൊക്കെ തുറന്ന് വെച്ച് വെക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അതിൽ പറഞ്ഞ മറ്റൊരു കാര്യം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അദ്ദേഹം ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന ചില കാര്യങ്ങൾ. വഹും, സ്വർഗാവകാശികൾ, അന്നഹും ഇദാ ദഖലു അൽ ജന്ന ലം തുഗ്ലഖ് അബ്വാബുഹ, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ ആ സ്വർഗത്തിലെ കവാടങ്ങൾ അടക്കപ്പെടുകയില്ല. ബൽ തബ്ഖ മുഫത്തഹതൻ കമാഹി, അത് ആ എങ്ങനെയായിരുന്നു അതുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തുറന്നു വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. വ അമ്മന്നാർ, എന്നാൽ നരകമുണ്ടല്ലോ. ഫഇദാ ദഖലഹ അഹ്ലുഹ, നരകാവകാശികൾ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ. ഉഗ്ലിഖത് അലൈഹിം അബ്വാബുഹ, ആ നരകത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് മേൽ അടച്ചു മൂടപ്പെടും. കമാ ഖാല തആല ഇന്നഹ അലൈഹിം മുസ്വദ, അള്ളാഹു മറ്റൊരു സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ആ നരകം അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അവസ്ഥയിലായിരിക്കും. എന്നാൽ സ്വർഗത്തിൻ്റെ കാര്യം അത് തുറന്നു വെക്കപ്പെട്ട രൂപത്തിലായിരിക്കും. ഫ ഇന്ന ഫീ തഫ്തീഹിൽ അബ്വാബിലഹും ഇഷാറത്തുൻ ഇലാ തസറുഫിഹിം വദഹാബിഹിം വഇയാബിഹിം വതബവ്വുഇഹിം ഫിൽ ജന്ന ഹൈസു ഷാഉ. സ്വർഗം തുറന്നു വെക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അതിലൊരു സൂചനയുണ്ട്, സ്വർഗാവകാശികൾക്ക് യഥേഷ്ടം തങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത്തേക്ക് പോകാനും തിരിച്ചു വരാനും അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനുമൊക്കെ അവിടെ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. വദഖലുൽ വദുഖൂലുൽ മലായികത്തി അലൈഹിം, ആ സ്വർഗത്തിലേക്ക് മലായികത്തുകൾ പ്രവേശിക്കും. ഖുർആൻ പറയുന്നുണ്ട്, കുല്ല വഖ്തിൻ ബിത്തഹ്ഫി വൽ ഇൽത്താഫി മിൻ റബ്ബിഹിം വദുഖൂലി മാ യുസിറുഹും അലൈഹിം കുല്ല വഖ്തിൻ, അവരെ ആശീർവദിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് സലാം അറിയിച്ചുകൊണ്ടൊക്കെ മലായിക്കത്തുകൾ എപ്പോഴും അവിടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ സ്വർഗം അത് തുറന്നു വെക്കപ്പെട്ടതാകുന്നു. വഅയ്ലൻ ഫീഹി ഇഷാറ, അദ്ദേഹം പറയുന്നു, ഇബ്നുൽ ഖയ്യിം റഹ്മഹു പറയുന്നു, മറ്റൊരു കാര്യം കൂടി അതിലടങ്ങിയിട്ടുണ്ട്, ഒരു സൂചനയുണ്ട്. ഇല അന്നഹാ ദാറുൻ ദാറു അംനിൻ, സ്വർഗലോകം എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ സ്ഥലമാകുന്നു. ലാ യഹ്താജൂന ഫീഹ ഇലാ ഗലഖിൽ അബ്വാബി, അവിടെ കവാടങ്ങൾ അടച്ചു പൂട്ടേണ്ടുന്ന അവസ്ഥയില്ല, അതിൻ്റെ ആവശ്യമില്ല. കമാ കാനു യഹ്താജൂന ഇലാ ദാലിക ഫി ദുനിയ, ഈ ദുനിയാവിൽ മനുഷ്യന്മാർ അവരുടെ ഭവനങ്ങൾ അടച്ചു പൂട്ടൽ അവർക്ക് ആവശ്യമായി വന്നതുപോലെ സ്വർഗലോകത്ത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധമായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ സംശുദ്ധമായ വിശ്വാസവും സംശുദ്ധമായ കർമ്മങ്ങളുമാണ് ഒരാളെ സ്വർഗത്തിന് അർഹനാക്കി മാറ്റുന്നത്. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞത്, അവിടെ സ്വർഗാവകാശികൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നത് ഉന്നതമായ സൗകര്യങ്ങളായിരിക്കും. പക്ഷെ ആർക്കായിരിക്കും ആ സൗകര്യം? അത് നമ്മൾ മനസ്സിലാക്കി 49-ാമത്തെ ആയത്തിൽ, ഹാദാ ദിക്റുൻ വഇന്ന ലിൽ മുത്തഖീന, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കുണ്ട് ലഹുസ്ന മആബ്, നല്ല മടക്ക സ്ഥലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തിരുദൂതർ ധാരാളമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ, അള്ളാഹുവെ എൻ്റെ മനസ്സിന് നീ സൂക്ഷ്മതാബോധം പ്രദാനം ചെയ്യണമേ, വസക്കിഹ നീ അതിനെ ശുദ്ധീകരിക്കണമേ, അൻത ഖൈറു മൻ സക്കാഹ, ശുദ്ധീകരിക്കുന്നവരിൽ ഉത്തമൻ നീയാകുന്നു, അൻത വലിയുഹ വ മൗലാഹ, നീയാകുന്നു അതിൻ്റെ യജമാനനും അതിൻ്റെ ഉടമസ്ഥനും. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് തഖ്വ മനസ്സ് ലഭിക്കാൻ വേണ്ടി. ഒരാൾക്ക് തഖ്വയാകുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം നൽകപ്പെട്ടാൽ ആ മനുഷ്യന് മറ്റൊന്നും ഭയപ്പെടാനില്ല. പക്ഷേ മനസ്സിൻ്റെ തഖ്വാബോധം നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ വലിയ അപകടത്തിലാണ് ചെന്നെത്തുക എന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗവുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം, മുത്തഖീങ്ങൾക്കാകുന്നു സ്വർഗം എന്ന് ആവർത്തിച്ച് പറയുന്നു. സൂറത്തു നബിയിൽ കാണാം, ഇന്നലിൽ മുത്തഖീന മഫാസ, തീർച്ചയായും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് വിജയസ്ഥാനമുണ്ട്. സൂറത്തുൽ ഖസസിൽ കാണാൻ സാധിക്കും, തിൽക്കൽ ജന്നത്തുല്ലത്തി, അതാകുന്നു സ്വർഗം, തിൽക്ക ദാറുൽ ആഖിറ, നജ്അലുഹ ലില്ലദീന ലാ യുരീദുന ഉലുവം ഫിൽ അർളി വലാ ഫസാദ, ആ സ്വർഗലോകം ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കാത്ത, അതേപോലെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത, ഞാൻ വലിയ ആളാവണമെന്ന് ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടി അല്ല ഒരുക്കി വെച്ചതാകുന്നു. അതുപോലെ തന്നെ സൂറത്ത് മറിയമിൽ കാണാം, സ്വർഗാവകാശികൾ അവർ തഖ്വയോടുകൂടി ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്നവരിൽ നാം ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. നമ്മുടെ ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
0: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത് ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണമുണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷെ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
7: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
0: അതായത്
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
0: അതിരുകൾ.
7: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെ പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ്. ഇന്നത്തെ ടെലിക്യൂസിൽ കൂട്ടുകാരോടൊപ്പം ചേരുന്നു അമീർ ഒറ്റപ്പാലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അൽഹംദുലില്ലാ, പരിശുദ്ധ ഖുർആൻ അവസാനത്തെ രണ്ട് ജുസ്ഇൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഖുർആൻ ടെലിക്യൂസിലേക്ക് വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം.
2: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
3: മുഹമ്മദ് അമീൻ.
2: മുഹമ്മദ് അമീൻ, ഓക്കെ. മുഹമ്മദ് അമീൻ എവിടുന്ന വിളിക്കുന്നത്?
3: കോഴിക്കോട് ജില്ലയിൽ.
2: കോഴിക്കോടാണ് വീട് അല്ലേ?
3: പൂനൂർ.
2: ഓക്കെ, പൂനൂരാണ്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: രണ്ടാം ക്ലാസ്സിൽ.
2: രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഓക്കെ, മാഷാല്ലാ. പിന്നെ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഖുർആൻ ടെലിക്യൂസിലേക്ക് ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ഓക്കെ, മാഷാല്ലാ. മോനപ്പോ അവസാനത്തെ രണ്ട് ജുസും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീ. പിന്നെ മറ്റേ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ പീസ് റേഡിയോ? ഏത് പ്രോഗ്രാമിലാണ് മോന് അവസാനമായിട്ട് സമ്മാനം കിട്ടിയോ? ശരി, അപ്പോ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മോന് ഉത്തരം പറയണം. മോന് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ പീസ് റേഡിയോ നൽകുന്ന ഒരു സമ്മാനം ലഭിക്കും, അറിയാലോ അല്ലേ?
3: അതെ.
2: ആ മാഷാല്ലാ. അപ്പോൾ തബാറക്ക ജുസ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അവിടുന്ന് ചോദിക്കാം അല്ലേ? യെസ്, മാഷാല്ലാ. അപ്പോൾ നമ്മൾ നേരെ ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം ഞാൻ ഓതുന്ന ആയത്ത് മോന് ശ്രദ്ധിച്ച് കേൾക്കണം. അതിൻ്റെ തൊട്ടടുത്ത ആയത്ത് ഓതുകയും വേണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإنك لعلى خلق عظيم
3: أوكي بتبصروا ويبصرون
2: വളരെ പെട്ടെന്ന് തന്നെ മോന് ഓതാൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വേഗം പോവാ അല്ലേ?
3: ഓക്കേ.
2: രണ്ടാമത്തെ ചോദ്യം ഞാന് കുറച്ച് ആയത്തുകൾ ഓതുന്നത് മുൻ ശ്രദ്ധിച്ച് കേൾക്കണം. അത് ഏത് സൂറത്തിൽ ആയത്തുകളാണെന്ന് പറയണം. ഓക്കെ
3: ഓക്കെ
2: ശരി. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വയുഅഖിർകും

0: نارا فلم يزدهم دعائي إلا فرارا. ഓക്കെ, ഇത് ഏത് സൂറത്തിലെ ആയത്തുകളാണ്?
1: സൂറത്തുന്നാഹ്.
0: ഉറപ്പാണോ?
1: ആ,
0: ഉത്തരം ശരിയാണ്, സൂറത്തു നൂഹാണ്. അൽഹംദുലില്ലാ മോന്, രണ്ടാമത്തെ ചോദ്യത്തിലും ബറക്കല്ലാഹു ഫീക്, വേഗം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കുന്ന ആയത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ആയത്ത് മോന് ശ്രദ്ധിച്ചിട്ട് ഓതണം, തെറ്റിപ്പോവരുത്. റെഡി അല്ലേ?
1: ഓക്കേ.

0: മാഷാല്ലാ, ഓന് ഖുർആൻ ഉത്തരം ശരിയാണ്. ഖുർആൻ ഓതുന്ന സമയത്ത് ഇടക്കിടക്ക് ഇങ്ങനെ ഇടയിൽ ശ്വാസം പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ? എന്ത് പ്രയാസമുണ്ടോ? ഹലോ. ആ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ഓതുന്നതിന് മുൻപ് കുറച്ച് ശ്വാസം പിടിച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് ഓതി തുടങ്ങിയാൽ മതി. അപ്പോൾ പ്രയാസം മാറും. പിന്നെ വഖഫിൻ്റെ ആ സ്ഥലങ്ങളിലൊക്കെ നിർത്തുകയും ചെയ്യാം. ഈ നിർത്തിയാലോ അതിൻ്റെ മുമ്പ് നിന്ന് എടുത്ത് ഓതിയാൽ മതിയല്ലോ. ഓക്കെ. മാഷാല്ലാ, മോന് വളരെ ഉഷാറായിട്ട് മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്. പീസ് റെഡി നൽകുന്ന ഒരു സമ്മാനം മോന് ലഭിക്കും. സന്തോഷമായോ? അൽഹംദുലില്ലാ. മോന് മറ്റുള്ള കൂട്ടുകാരോടൊക്കെ പറയണം, ഇതുപോലെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവരോട് പറയണം. പറയില്ലേ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും അസ്സലാം.
0: അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാ.
0: പ്ലീസ്, ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിവിസിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? അബ്ദുള്ള വിളിക്കുന്നത്. മാഷാല്ലാ, എവിടുന്ന വിളിക്കുന്നത് അബ്ദുള്ള?
1: അഞ്ചൽ.
0: അഞ്ചൽ,
1: ഓക്കെ.
0: കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്നാണ് വിളിക്കുന്നത് അല്ലേ? എത്ര ദിവസമായി അബ്ദുള്ള വിളിച്ചിട്ട്? കുറെ ദിവസമായി അല്ലേ? എവിടെയെന്ന് ഇപ്പോ? തിരക്കിൽപ്പെട്ടോ? തിരക്കിൽപ്പെട്ടു പോയോ? ഖുർആൻ ടെലിവിഷൻ ഒക്കെ മറന്നോ? ശരി, അള്ളാഹു എത്രയും വേഗം ഷിഫ നൽകട്ടെ കേട്ടോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ വേദനയൊക്കെ മാറിയില്ലേ? എവിടെ മോനെ ഓപ്പറേഷൻ കഴിഞ്ഞ്? ചെവിയാണ്. ഓ, ചെവി വേദന ഒന്നും ഇല്ലല്ലോ. സംസാരിക്കാൻ പറ്റുണ്ടോ ഫോണിൽ കൂടെ? മാഷാല്ലാ. അപ്പോ എന്തായാലും മോന് ആ ഒരു അവസ്ഥയിൽ വിളിച്ചല്ലോ, വളരെ സന്തോഷമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്. അപ്പോ രണ്ട് ജുസാണ് നമ്മളിപ്പോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുൽക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൽക്ക് തബാറക്ക ജുസും കൂടി ഉണ്ട്. പഠിച്ചിട്ടുണ്ടോ? മാഷാല്ലാ. മോൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നിട്ടാണ് ധൈര്യത്തോടെ പറയുന്നല്ലേ രണ്ടാമത്തെ ജുസ് പഠിച്ചിട്ടുണ്ട് ഉസ്താദ് ചോദിച്ചോളിന്നല്ലേ? മാഷാല്ലാ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. മോനെ പോലത്തെ കുട്ടികളാണ് നമുക്ക് പീസ് റേഡിയോയ്ക്ക് ആവശ്യം. അപ്പോ നമുക്ക് തുടങ്ങാം, സമയം കളയണ്ട അല്ലേ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.

سبيله وهو أعلم بالمهتدين. ഉഷാറായിട്ടുണ്ട് കേട്ടോ. ബെസ്റ്റ് തന്നെ. വേഗം ഓതിയല്ലോ മോന്, വളരെ ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞുല്ലേ. ഓക്കേ, സന്തോഷായോ മറുപടി പറയാൻ കിട്ടിയപ്പോ? മാഷാല്ലാ. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം. റെഡി അല്ലേ? മോ റെഡി ആണെങ്കിലാണ് പോവുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത് മോന് ഓതണം. ഓക്കെ, അന്ന് റെഡി ആയിരുന്നോളൂ. സാർ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ആയത്ത് ഓതട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

سمائها ويحمل عرش ربك فوقهم يومئذ ثمانية. അതിന്റെ മുൻപിലുള്ള ആയത്താണ് നമുക്ക് വേണ്ടത്. അതാ പഠിച്ചിട്ടില്ലേ? ആ അപ്പൊ നമുക്ക് നേരെ അമ്മ ജൂസിലേക്കാണ് പോവാണ്. ഞാൻ വിചാരിച്ചു മോനത് പഠിച്ചിട്ടുണ്ടാവും. അമ്മ ജ്യൂസ്, ആ അമ്മ ജ്യൂസ് ചോദിക്കുമ്പോ പിന്നെ മാറ്റാൻ പറ്റൂല കേട്ടോ. ഏ ആ എന്നാലും ഒന്നാമത്തെ ചോദ്യത്തിന് മോന് ഉത്തരം പറഞ്ഞല്ലോ, മുൽക്ക് എന്നുള്ള തബാറക്ക ജ്യൂസ് എന്ന്. അതൊക്കെ വളരെ സന്തോഷമായി കേട്ടോ. ഏ വേഗം പഠിക്കണം കേട്ടോ. ഏ ആ മുൽക്കും കൂടി പഠിച്ചു തുടങ്ങണേ. ആ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം അമ്മ ജ്യൂസ് എന്ന് ചോദിക്കാം. أعوذ بالله من الشيطان الرجيم ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. അതിന്റെ തൊട്ട് മുമ്പ് ഒരു ആയത്ത് ഉണ്ടല്ലോ. അല്ല മുൻപത്തെ മുൻപിലുള്ള ആയത്ത്. അത് സാർ ഓതിയതല്ലേ? അതിന്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത്. ശരിക്ക് ശ്രദ്ധിച്ചോതണം കേട്ടോ, തെറ്റിക്കരുതേ. അപ്പൊ രണ്ടാമത്തെ ചോദ്യവും മോൻ ഉത്തരം പറഞ്ഞുല്ലേ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. മൂന്നാമത്തെ ചോദ്യം പറയട്ടെ. ഓക്കെ. സൂറത്തു തക്വീർ മോന് കേട്ടിട്ടില്ലേ? സൂറത്തു തക്വീർ. ഇദശംസു കുവ്വിറത്ത്. അങ്ങനെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തൊന്നോദ്യം.

0: ഹലോ, പോയോ? ആ ആ ആ സൂറത്തിൽ അവസാനത്തായത്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒതിക്കോളൂ. അല്ല അല്ല, അത് വേറെ സുഹൃത്താണ്. ആ അതെ. മാഷാല്ലാ, അഹ്സൻത, ബാറകല്ലാഹു ഫീക്ക് വഅഹ്സന അല്ലാഹു ഇലൈക്ക്. മോനെ ചെവി വേദനയായിട്ടും വിളിച്ചു, മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു, വളരെ ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഏ, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. ഇനിയും കുറേ സൂറത്തുകൾ പഠിക്കാനും ഇതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സന്തോഷമായോ? കിട്ടിയോ കിട്ടിയോ? കിട്ടാനുണ്ടോ? ആ ഇൻഷാല്ലാ, അതെന്തായാലും ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. അത് ഉടനെ തന്നെ അയക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യും ഇൻഷാല്ലാ. ഓക്കെ. അത് ഈ കൊറോണ ആയിട്ട് നമ്മൾ ചില സ്ഥലത്തേക്ക് അയക്കുമ്പോഴേ അവിടുന്ന് ആ ഒരു പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ആ ഇൻഷാല്ലാ വേഗം കിട്ടും. ഓക്കെ. ആ ബാറക്കല്ലാഹു ഫീക്. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാ. അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുല്ലാ.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?

0: ഓക്കേ, മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ? മുൻപ് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കേ, സമ്മാനം കിട്ടിയോ? ഹലോ.
1: ജയിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടില്ല.
0: യെസ്, നമ്മളെ ഈ പ്രോഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂട്ടോ മോളെ. നാല് പുറത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശ്രദ്ധിക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ മൂന്ന് ചോദ്യങ്ങളിലേക്ക് പോവാലോ അല്ലേ? റെഡി അല്ലേ? ആ ശബ്ദം വരുന്നിടത്ത് നിന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ കേട്ടോ. മോള് തബാറക്ക ജ്യൂസ് പഠിച്ചിട്ടുണ്ടോ? എന്താ അവസ്ഥ? മാഷാല്ലാ. അപ്പോൾ ചോദ്യം അവിടെ തന്നെ ആവാം. ഫസ്റ്റത്തെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അടുത്ത ആയത്ത്, അതിന്റെ ശേഷമുള്ള ആയത്ത് മോള് അത് എത്രാമത്തെ ആയത്താ? ഹലോ, ഇപ്പോ
1: അറിയില്ല,
0: ആ വെറുതെ ചോദിച്ചതാ. 19-ാമത്തെ ആയത്താണ് കേട്ടോ. ചില കുട്ടികൾ ഇങ്ങനെ കറക്റ്റ് ആയത്ത് നമ്പറൊക്കെ ഓർമ്മിച്ച് പഠിക്കും, അപ്പൊ അതുകൊണ്ട് മോളൊന്നിങ്ങനെ ജസ്റ്റ് ചോദിച്ചു നോക്കിയതാണ്. അപ്പോ 1-ാമത്തെ ചോദ്യത്തിന് ഹൈസ ഉത്തരം പറഞ്ഞു, ഈ 2-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, 2-ാമത്തെ ചോദ്യം ഓതുന്ന ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത് ഓതണം, മുൻപിലുള്ള ആയത്ത്. ഇപ്പൊ ശേഷമുള്ളതാ? ആ മാ കബില, വെരി ഗുഡ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ.

0: كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. അതിന്റെ മുൻപുള്ളത് ഓക്കെ. കുലു വഷ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഹലോ, ഏതാ സൂറത്ത് മനസ്സിലായോ? സൂറത്തുൽ
1: അലം
0: അല്ല, സൂറത്തുൽ ഹാഖയാണ്. ഹാഖയാണ് കേട്ടോ. ആ ഇനി വേഗത്തിൽ ആ മുൻപിലുള്ള ആയത് വേഗം ഓതണേ. സിമ്പിൾ ആയതല്ലേ അതിന്റെ മുമ്പുള്ളത്. ഒന്നുകൂടി ഓർമ്മിച്ചു നോക്ക് വേഗം. ഞാൻ ഏതായത്ത ഓതിയത്? കുലു അഷ്റബു, അതല്ലേ? ആ കുലു അഷ്റബു. ഓക്കെ, കിട്ടുന്നില്ല അല്ലേ? എന്താപ്പൊ ചെയ്യണ്ടേ? കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് മുറാജ ചെയ്യണം തോന്നുന്നു അല്ലേ? ഒന്നുകൂടി ഒന്ന് മുറാജ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? റിവിഷൻ ഒന്നുകൂടി റിവിഷൻ ചെയ്താൽ കിട്ടും. അപ്പൊ നന്നായിട്ടൊന്ന് റിവിഷൻ ചെയ്യണം. വീണ്ടും അടുത്ത പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾക്ക് 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും നന്നായി പഠിച്ച് പങ്കെടുക്കാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗ്യൂസ്. അവതാരകനായി നമ്മോടൊപ്പം ചേർന്നത് അമീർ ഒറ്റപ്പാലം.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ
3: ബന്ധപ്പെടൂ. Tune to reality.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. നാം കേട്ടത് സൂറത്തുൽ ഇഅ്റാഫിലെ 94 മുതൽ 129 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: والذين يقولون ربنا يا ربنا ربنا يا ربنا
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
4: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദുൽ സുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ, ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ അയ്യുഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. യാ അയ്യുഹ അന്നാസു, നൂന് ശദ്ദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദി റബ്ബ റബ്ബകുമുല്ലദി അല്ലദി ദാല അല്ലസി അല്ല അല്ലദി ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. മിൻഖബ്ലിക്കും, സാക്കിന നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻഖ മിൻഖ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻഖബ്ലിക്കും. ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ തത്തഖൂൻ അല്ല തത്തഖൂൻ. ത ലൈറ്റായിട്ട് ഉച്ചരിക്കണം. അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ അല്ലദീ അല്ലസീ അല്ല അല്ലദീ അല്ലദീ ജഅല ജഅല. ഐന് തൊണ്ടയുടെ മധ്യഭാഗം. ജഅല ലകുമുൽ അർദ ലക്കുമുൽ അർള എന്ന് വായിക്കരുത്. ലക്കുമുൽ അർള അല്ല ലക്കുമുൽ അർദ അർദ. ദാദ് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. അർദ. ദാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അർദ. ഫിറാഷൻ, ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ. ഫിറോശൻ തൻവീന് ശേഷം വ, ഫിറോശൻ വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറോശൻ വ. വസ്സമാ ബിനാ. ഈ രണ്ട് നീട്ടലും മദ്ദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വസ്സമാ ബിനാ. ഇനി ബിനാ അൻസല, ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാ അൻസല. വഅൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന. വഅൻസല മിനസ്സമാഇ മാഅൻ. ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ്ദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഫഅഖ്റജ ഫഅഖ്റജ ബിഹി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി. മിനസ്സമറാത്തി എന്നൊരിക്കലും ഉച്ചരിക്കരുത്, മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും. റി അല്ല റിസ്ഖനല്ല റി റിസ്ഖല്ലക്കും. തൻവീന് ശേഷം ലാമ് റിസ്ഖൻ ല. തൻവീന് ശേഷം ലാമ് വന്നാൽ ഇത് ഗാം ബിലഹുന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും. ഫലാ തജ്അലു ഫലാ തജ് ജീമിനെ കേൾക്കണം, കലക്കല ചെയ്യണം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ അൻദ. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാഉ ബിഗുന്ന. അൻദാദ വ തൻവീനിന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ
വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്തദവ വ അൻതും ഈ മണിക്കൽ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന. വ അൻതും വ അൻതും തഅലമൂൻ തഅലമൂൻ അവസാനത്തിൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിദ് അബ്ദുശുക്കൂർ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ അവർ നമസ്കാരത്തിൽ നിർവഹിച്ച പാരായണമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ആദ്യം മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തിയുടെ സൂറത്തുൻ നഹ്‌ലിലെ 120 മുതൽ 128 വരെയുള്ള ആയത്തുകളുടെ പാരായണവും, തുടർന്ന് മക്ക ഹറമിൽ ഇശ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ സൂറത്തു സുമറിൻ്റെ 53 മുതൽ 70 വരെയുള്ള ആയത്തുകളുടെയും പാരായണമാണ് നാം കേൾക്കുക.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

إنما جعل السبت على الذين اختلفوا فيه وإن

0: അല്ലാഹു അക്ബർ,
1: അല്ലാഹു അക്ബർ.
2: മാഷാ അല്ലാഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്. മക്ക മദീന മസ്ജിദുകളിൽ മഗ്രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമ.

0: സിനിമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
1: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ, പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ യൂസഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
2: أعوذ بالله من الشيطان الرجيم.

ولما فصلت العير قال أبوهم إني لأجد ريح يوسف

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ യൂസുഫിലെ 85 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് നാസിർ അൽ ഖത്തമി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

فبأي آلاء ربكما تكذبان؟

വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്.

0: ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലുഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുവാനുള്ള അവസരം. ഇന്ന് ഷെയ്ഖ് ആദിൽ റയ്യാൻ അദ്ദേഹത്തിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്കിന്റെ ഹൃദ്യമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ മുഖീത്.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്, ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ സമ്പൂർണ്ണ

0: ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. 500 കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. 500 നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അഹ്മാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ അഅ്‌ല 1-19 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 87, സൂറത്തുൽ അഅ്‌ല, അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅ്‌ല, അത്യുന്നതനായ, ഏറ്റവും മേലായ.
4: സബ്ബിഹ് ഇസ്മ റബ്ബിക അൽ അഅ്‌ല,
3: നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
5: വചനം 2.
3: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
4: അല്ലദീ ഖലഖ ഫസവ്വ,
3: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
5: വചനം 3.
3: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
4: വല്ലദീ ഖദ്ദറ ഫഹദ,
3: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
5: വചനം 4.
3: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർഅ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ.
4: വല്ലദീ അഖ്റജൽ മർഅ,
3: മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
5: വചനം 5.
3: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി. ഗുസാഅൻ, ചവറ്, ഉണക്കൽ. അഹ്‌വാ, ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
4: ഫജഅലഹു ഗുസാഅൻ അഹ്‌വാ,
3: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
6: 2-3 വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിന്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാൻ ഉതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണ്ണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ, അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും, സബ്ബിസ്മ റബ്ബിക്കൽ അഅ്‌ല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തു ബിനു ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്‌ല, അത്യുന്നതനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്.
5: വചനം 6.
3: സനുഖരിഉക, നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫലാ തൻസ, അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
4: സനുഖരിഉക ഫലാ തൻസ,
3: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നത്.

0: വചനം 7.
1: ഇല്ല, ഒഴികെ. മാശാ അല്ലാഹു, അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു, നിശ്ചയമായും അവൻ അറിയും. അൽ ജഹ്റ, പരസ്യം ഉറക്കെയുള്ളത്. വമ, യാതൊന്നും. യഖ്ഫ, അവ്യക്തമാകുന്ന, മറഞ്ഞു പോകുന്നു.

0: അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്റോ, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്റോ,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്കു നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്ന വഹ്യുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായില്ലെന്നും അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യപരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റോ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റോ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മൈ യഖ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മൈ യഖ്ഷ,
0: അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തുതന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല ഉണർത്തിയതുപോലെ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദീ യസ്ലാ, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറുൽ കുബ്റോ, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദീ യസ്ലന്നാറുൽ കുബ്റോ,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: ثم لا

0: യമൂറ്റു, പിന്നെ അവൻ മരണപ്പെടുകയില്ല. ഫീഹ, അതിൽ. വല യഹ്യ, ജീവിക്കയുമില്ല.
1: ثم لا يموت فيها ولا يحيى.
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചു കൂട്ടി തിരസ്കരിക്കുകയും അങ്ങിനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്? ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവന് മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ. കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാലവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
3: വചനം 14.
0: ഖദ് അഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധിയടഞ്ഞവൻ.
1: ഖദ് അഫ്ലഹ മൻ തസക്ക,
0: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
3: വചനം 15.
0: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം. ഫസല്ല, എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്ത. തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
2: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം.
3: വചനം 16.
0: ബൽ, പക്ഷേ, എങ്കിലും. തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
1: ബൽ തുഅസിറൂന അൽ ഹയാത്ത് ദുനിയ,
0: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
3: വചനം 17.
0: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖാ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
1: വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖാ,
0: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
2: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്.
3: വചനം 18.
0: ഇന്നഹാദാ, നിശ്ചയമായും ഇത്. ലഫിസ്സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ. ഉർവ,
1: ഇന്നഹാദാ ലഫിസ്സുഹുഫിൽ ഊല,
0: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
3: വചനം 19.
0: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിൻ്റെ ഏടുകൾ. വ മൂസ, മൂസായുടെയും.
1: സുഹുഫി ഇബ്രാഹിമ വ മൂസ,
0: അതായത് ഇബ്രാഹിമിൻ്റെയും മൂസായുടെയും ഏടുകളിൽ.
2: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം

0: നബി അലൈഹിസലാം, മൂസാ നബി അലൈഹിസലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്‌ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വ അലാ ആലിഹി സഹബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്ത് അബസ നമ്മൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാക്കി ഭാഗം നോക്കാം. കല്ല ഇന്നഹ തദ്ക്കിറ വലല്ലോ നമ്മൾ ഇനി ബാക്കി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ ഷാ അദ്ദക്കറ

0: مرفوعة مطهرة.
1: مرفوعة مطهرة.
0: بأيدي سفرة.

0: أكفر.
1: قتل الإنسان ما أكفره
0: من أي شيء خلقه؟

0: قطرا.
1: ترهقها يعني ترهقها قطرا.
0: ترهقها قطرا.
1: أولئك هم الكفرة الفجرة.
0: أولئك هم الكفرة الفجرة.
1: ഹാ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരണം. ഈ സൂറത്തിൽ ഒരുപാട് വാഴത്തുകളുണ്ട് അങ്ങനെ. ഉലഇകഹുമുൽ കഫറത്തുൽ ഫജറ.
0: ഉലഇകഹുമുൽ കഫറത്തുൽ ഫജറ.
1: ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപ്പാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനഃപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475 പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിന്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനം പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് 20-ാമത്തെ ആയത്താണ് എടുക്കുന്നത്.
4: يكاد البرق يخطف أبصار

0: യകാദുൽ ബർഖു, യകാദുൽ ബർഖു. ഇവിടെ അൽ ബർഖു റാ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ബർ ബർഖു റാ രി റൂ എർ ബർഖു ബർഖു. ബർ എന്ന് റായിന് കൂടുതൽ റ ആ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുക. ബർഖു. യഖ്തഫു യഖ്തഫു. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖ ഖി ഖു എഖ് യഖ്തഫു. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഈ തുബാഖ എന്ന് പറയും. അഥവാ കൃത്യമായാൽ, ആ ഒരു സിഫത്ത് കൃത്യമായാൽ മാത്രമാണ് ത എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു ശബ്ദവും യഥാർത്ഥ മഖ്റജിൽ നിന്നും ആവുകയുള്ളൂ. യഖ്തഫു ത തൈ തു എത്ത് യഖ്തഫു. അബ്സാറഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്സാറഹും എന്നല്ല, അബ് അബ്സാ സ്വാദുച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതും ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്.
1: അബ്സാറഹും അബ്സാറഹും കുല്ലമാ അദാ അലഹും കുല്ലമാ.
0: ഇവിടെ കുല്ലമാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. കുല്ലമാ മദ്ദിൻ്റെ അക്ഷരം അദോ, അതിൽ ആദ്യത്തെ അക്ഷരം ഹംസ. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാവുമ്പോൾ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്.
1: കുല്ലമാ അദോ.
0: ഇനി അദോ, ഇത് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
1: അദോ.
0: അതുപോലെ തന്നെ ദ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. അലാ എന്നല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൃത്യമായ മഖ്റജൊന്നും അറിയാത്ത ആളുകൾക്ക് സ്വാദിന് പുള്ളിയുള്ള ദാദും ത്വാഇന് പുള്ളിയിട്ട ദാദും അതുപോലെ തന്നെ അള്ളാഹു എന്ന ഈ മൂന്ന് ശബ്ദവും ആ ഒരുപോലെ തന്നെയാണ് ആവാറുള്ളത്. അത് ശരിക്കും മൂന്നും മൂന്ന് ശബ്ദം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് കൃത്യമായി അതിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. അദോ അദോ അലഹും. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണത്.
1: അദോ അലഹും അദോ അലഹും മശൗഫി.
0: സാക്കിന മീമിന് ശേഷം വീണ്ടും മീം ഇദ്ഗാമു തമാസിലിൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: അദോ അലഹും മശൗഫി.
0: ഫി എന്നതിൽ ഹാന് സുക്കുൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെയും മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വ ഇസ എന്നല്ല, വ ഇദ വ ഇദ അസ്ലമ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഇനി അസ്ലമ അസ്ലമ അല്ല, അസ്ലമ എന്നോ അതുപോലെ തന്നെ അസ്ലമ ഈ രൂപത്തിൽ മീൻസ് കലക്കല ചെയ്തിട്ടോ അല്ലെങ്കിൽ വാദിൻ്റെ കൃത്യമായ മഹ്റജിൽ നിന്നാൽ അല്ലാതെയാവുക. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് ദാദ്, അതുപോലെ തന്നെ ദാദ് ത ഒക്കെ. വ ഇദ
1: അസ്ലമ അസ്ലമ അസ്ലമ അലൈഹിം ഖാമു ഖാമു
0: ഖാമു അല്ല
1: ഖാമു വലൗ ശാ അല്ലാഹു.
0: ശാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണത്.
1: വലൗ ശാ അല്ലാഹു ലദഹബ ലദഹബ ബിസമഇഹിം ലദഹബ ലദ ലദഹബ ലദഹബ ബിസമഇഹിം.
0: ഇവിടെ ബിസം മീമിനെ ബിസമഇഹിം എന്ന് പറയരുത്.
1: ബിസമഇഹിം ബിസമഇഹിം ബിസമഇഹിം.
0: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
1: ബിസമഇ
0: ബിസമഇ എന്ന് ഹംസ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ബിസമഇഹിം വ അബ്സാരിഹിം ബിസമഇഹിം വ
0: സാക്കിന മീമിന് ശേഷം വ. നേരത്തെ പറഞ്ഞതുപോലെ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് ഉച്ചരിക്കണം. മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ബിസമഇഹിം വ അബ്സാരിഹിം. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
1: ബിസമഇഹിം വ അബ്സാരിഹിം വ അബ് വ അബ്
0: ബാഇന ഖലഖല ചെയ്യണം അഥവാ കേൾക്കണം.
1: വ അബ്സാരിഹിം ഇന്നല്ലാഹ
0: നൂന്ന് ശദ്ദ് മണിക്കണം.
1: അലാ കുല്ലി ഷൈഇൻ അലാ അലാ ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗം, എല എന്നല്ല,
1: അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ ഖ
0: തൻവീന് ശേഷം ഖാഫ്, ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന തൻവീനിനെ
1: ഷൈഇൻ ഖ.
0: ഖാഫ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ശ്രദ്ധിക്കണം. അതുപോലെ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക.
1: ഷൈഇൻ ഖ ഷൈഇൻ ഖ ഖദീർ ഖദീർ.
0: ഇവിടെ അവസാനത്തിൽ റായിനെ തെർക്കീഖ് ചെയ്യണം. ഖദീർ എന്ന് കനപ്പിക്കുകയല്ല വേണ്ടത്, തെർക്കീഖ് നേർപ്പിക്കുക.
1: ഖദീർ
0: ഖദീർ അല്ല ഖദീർ
1: ഖദീർ.
0: അവസാനത്തിലെ ദൈർഘ്യം നീട്ടൽ മദ്ദ ആരുദുൽ സുക്കൂൻ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്ത്. അൽഹംദുലില്ല, വിശുദ്ധ ഖുർആൻ കൃത്യമായി തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക്

0: നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുറാൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുറാൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുറാൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുറാനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5. അള്ളാഹു വിശ്വസിക്കുന്നു.

0: ശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ ആറ്, ഇസ്ലാം കാര്യങ്ങൾ അഞ്ച്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്, അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്. അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും. തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
0: പ്രമുഖരുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അധ്യായം 85, സൂറത്തുൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 22.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാതിൽ ബുറൂജ്, രാശികളുള്ള, ഗ്രഹമണ്ഡലങ്ങളുള്ള.
4: വസ്സമാഇ ദാതിൽ ബുറൂജ്,
3: ഗ്രഹമണ്ഡലങ്ങളുള്ളതായ ആകാശം തന്നെയാണ് സത്യം.
5: വചനം 2.
3: വല്യൗമി, ദിവസവും തന്നെയാണ്. അൽ മൗഊദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട.
4: വല്യൗമിൽ മൗഊദ്,
3: വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം.
5: വചനം 3.
3: വശാഹിദിൻ, സാക്ഷിയും തന്നെയാണ്. വമഷ്ഹൂദ്, സാക്ഷീകരിക്കപ്പെടുന്നതും സാക്ഷി നിൽക്കപ്പെടുന്നതും.
4: വശാഹിദിൻ വമഷ്ഹൂദ്,
3: സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം.
6: ഈ 3 വചനങ്ങളിലായി 4 വസ്തുക്കളെ കൊണ്ട് അല്ലാഹു ആണയിട്ടിരിക്കുന്നു. 1, ഗ്രഹമണ്ഡലങ്ങളുള്ള ആകാശം കൊണ്ട്. ഗ്രഹമണ്ഡലങ്ങൾ എന്ന് അർത്ഥം കൽപ്പിച്ച ബുറൂജ് എന്ന വാക്കിന് സൂറത്തുൽ ഫുർഖാൻ 61 വിവരണത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, കോട്ടകൾ, മാളിക വീടുകൾ എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. 2, വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസം കൊണ്ട്. ഖിയാമത്തു നാളാണ് ഇതുകൊണ്ട് ഉദ്ദേശം. വാഗ്ദത്തം ചെയ്യപ്പെട്ടത് എന്ന് ഖിയാമത്തു നാളിനെക്കുറിച്ച് ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. 3, 4, സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും കൊണ്ട്. ഈ 2 വാക്കുകളും കുറേ വ്യാപകമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാകുന്നു. ലോകത്തുള്ള വസ്തുക്കളെല്ലാം ഒരർത്ഥത്തിൽ ഒന്നൊന്നിന് സാക്ഷിയാണെന്ന് കാണാം. മനുഷ്യനെ സംബന്ധിച്ച സാക്ഷ്യത്തിനാണ് ഇവിടെ കൂടുതൽ പ്രസക്തിയുള്ളതെന്ന് പറയേണ്ടതില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് ലോകവസ്തുക്കളിൽ കണക്കറ്റ സാക്ഷികളെ കാണാവുന്നതാണ്. സ്ഥലങ്ങൾ, പരിസര വസ്തുക്കൾ, സമയങ്ങൾ, ഉപകരണങ്ങൾ, സഹജീവികൾ ആദിയായി പലതും പലതും അവന് സാക്ഷികളായിത്തീരുന്നു. അള്ളാഹുവിൻ്റെ കോടതിയിൽ ഇവയെല്ലാം മനുഷ്യകർമ്മങ്ങളെ സാക്ഷീകരിക്കുന്നതാണ്. ഐഹിക കോടതികളിൽ പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഓരോ തരത്തിൽ തെളിവ് നൽകുന്ന സാക്ഷ്യങ്ങളായി ഉപയോഗപ്പെടുത്താറുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ മുമ്പിലാകട്ടെ അവയെല്ലാം നേർക്കുനേരെ തന്നെ സാക്ഷിമൊഴി കൊടുക്കുന്നതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങൾക്കും സാക്ഷികളാകുന്നു. സൂറത്തു നിസാ 41. ഈ സമുദായം മറ്റു സമുദായങ്ങൾക്കും സാക്ഷിയാണ്. അൽബക്കറ 143. മനുഷ്യന്റെ അവയവങ്ങൾ അവനു സാക്ഷികളായിരിക്കും. യാസീൻ 65 എന്നിങ്ങനെയുള്ള ഖുർആന്റെ പ്രസ്താവനകളും അവയുടെ സാരങ്ങളും ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഇതുപോലെ ഹദീഫുകളിലും പലതരം സാക്ഷികളെക്കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാക്ഷികളും ആ സാക്ഷികളുടെ സാക്ഷ്യങ്ങൾക്ക് വിധേയരായവരും ഇതിൽ ഉൾപ്പെടുന്നതാകുന്നു. ഷാഹിദ്, വമഷ്ഹൂദ് എന്നീ വാക്കുകൾക്ക് കാണുന്നതും കാണപ്പെടുന്നതും എന്നും ഹാജറാകുന്നതും ഹാജറാകുന്ന സ്ഥലവും അഥവാ കാലവും എന്നും അർത്ഥം വരാവുന്നതാണ്. ഖിയാമത്തുനാൾ, ജുമുഅ ദിവസം, അറഫാ ദിനം, ജമാഅത്തു നമസ്കാരം, പള്ളി മുതലായവയും അവയിൽ സമ്മേളിക്കുന്നവരുമാണ് ഇവിടെ ഉദ്ദേശമെന്ന് സൂചിപ്പിക്കുന്ന ചില റിവായത്തുകളും പ്രസ്താവനകളും ഇവിടെ കാണപ്പെടാറുള്ളത് ഈ അടിസ്ഥാനത്തിലാകുന്നു. വാസ്തവത്തിൽ അതെല്ലാം ഇവിടെ ഉദാഹരണങ്ങളായി സ്വീകരിക്കാമെന്നല്ലാതെ സാക്ഷാൽ ഉദ്ദേശം അവയിലൊന്നും പരിമിതമല്ല. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുവാൻ ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അതിൽ സാരവത്തായ പല രഹസ്യങ്ങളും കണ്ടെത്തുവാൻ കഴിയുമെന്നതിൽ സംശയമില്ല. സത്യവിശ്വാസികളുടെ നേരെ സത്യനിഷേധികൾ അഴിച്ചുവിടുന്ന കടുത്ത മർദ്ദനങ്ങൾക്കും യഥാർത്ഥ വിശ്വാസത്തിൻ്റെ അചഞ്ചലതയ്ക്കും ഉത്തമോദാഹരണമായ ഒരു സംഭവമാണ് അള്ളാഹു തുടർന്നു പറയുന്നത്.
5: വചനം 4.
3: ഉദില, ശപിക്കപ്പെടട്ടെ. അസ്ഹാബു, ആൾക്കാർ. അൽ ഉഖ്ദൂദ്, ഇടങ്ങിന്റെ.
4: ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്,
3: ഇടങ്ങിന്റെ ആൾക്കാർ കൊല്ലപ്പെടട്ടെ അഥവാ ശപിക്കപ്പെടട്ടെ.
5: വചനം 5.
3: അന്നാരി, അതായത് അഗ്നിയുടെ. ദാതിൽ വഖൂദ്, വിറകു നിറക്കപ്പെട്ട, ഇന്ധനം നിറക്കപ്പെട്ട.
4: അന്നാരി ദാതിൽ വഖൂദ്,
3: അതായത് ഇന്ധനം അഥവാ വിറക് നിറച്ച അഗ്നിയുടെ ആൾക്കാർ.
5: വചനം 6.
3: ഇദ്ഹും, അവർ ആയിരുന്ന സന്ദർഭം. അലൈഹ, അതിങ്കൽ. ഉഊദ്, ഇരിക്കുന്നവർ.
4: ഇദ്ഹും അലൈഹ ഖുഊദ്,
3: അവർ അതിങ്കൽ ഇരുന്നു കൊണ്ടിരുന്ന സന്ദർഭം.
5: വചനം 7.
3: വഹും, അവരാകട്ടെ. അലാമയഫ്അലൂൻ, തങ്ങൾ ചെയ്യുന്നതിന്. ബിൽ മുഅ്മിനീന, സത്യവിശ്വാസികളെ കൊണ്ട്. ഷുഹൂദ്, ദൃസാക്ഷികളുമാണ്.
4: വഹും അലാമയഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്,
3: സത്യവിശ്വാസികളെ കൊണ്ട് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർ ദൃസാക്ഷികളായും കൊണ്ട്.
7: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അങ്ങേയറ്റം ശത്രുമർദ്ദനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അവതരിച്ച ഒരു അധ്യായമാണിത്. ബിലാൽ റളിയല്ലാഹുഅൻഹു, ഷുഹൈബ് റളിയല്ലാഹുഅൻഹു തുടങ്ങിയ പല സ്വഹാബികളും സ്വഹാബി വനിതകൾ പോലും ഖുറൈശികളുടെ വിവിധ തരത്തിലുള്ള ക്രൂരമർദ്ദനങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രസിദ്ധമാണ്. ഒരിക്കൽ അവർ തിരുമേനിയോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുകയുണ്ടായി. തിരുമേനി കഅബയുടെ തണലിൽ ഒരു പുതപ്പ് തലയിണയാക്കി കിടക്കുകയായിരുന്നു. നബിയെ, അവിടുന്ന് ഞങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് സഹായം തേടുന്നില്ലേ? ഞങ്ങൾക്കു വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? എന്നിങ്ങനെ അവർ പറഞ്ഞു. തിരുമേനി പ്രതിവചിച്ചു, നിങ്ങളുടെ മുമ്പ് ചിലരെ പിടിച്ച് കുഴികുത്തി അതിൽ നിർത്തി ഒളിവാൾ അവരുടെ തലയിൽ വെച്ച് രണ്ടു പിളർപ്പായി പിളർത്തുകയും ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് എല്ലും മാംസവുമല്ലാത്തതെല്ലാം ഈർന്നെടുക്കുകയും ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് അയാളുടെ മതവിശ്വാസത്തിൽ നിന്ന് അയാളെ തടയുമായിരുന്നില്ല. അള്ളാഹു തന്നെയാണ്, അവൻ ഇക്കാര്യം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അങ്ങനെ യമനിലെ സൻആയിൽ നിന്ന് ഒരു വാഹനക്കാരൻ ഹദർമൗത്ത് വരെ അള്ളാഹുവിനെയും വഴിമധ്യേ ചെന്നായയെയും അല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ലാത്ത വിധം സഞ്ചരിക്കുന്നതാകുന്നു. പക്ഷേ നിങ്ങൾ ബദ്ധപ്പാട് കാണിക്കുകയാണ്. ബുഖാരി. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ മുൻകാലത്ത് സത്യവിശ്വാസികളായ ഒരു കൂട്ടർ സഹിക്കേണ്ടി വന്ന ഒരു ദാരുണ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. വിറക് കൂമ്പാരം നിറച്ച് അത്യുഗ്രമായി കത്തിജ്വലിക്കുമാറാക്കിയ ഒരു തീക്കുണ്ഠാരത്തിൽ സത്യവിശ്വാസികളായ സാധുക്കളെ ജീവനോടെ ഇട്ട് അഗ്നിക്കിരയാക്കുകയും അതിൻ്റെ ചുറ്റുപാടുമിരുന്ന് ആ പാവങ്ങൾ തീയിൽ എരിഞ്ഞു പിടയുന്നത് നോക്കിക്കണ്ടുകൊണ്ട് ആഹ്ലാദിച്ച് രസിക്കുകയും ചെയ്ത ഒരു ക്രൂര ജനതയെപ്പറ്റിയാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. ഈ കഠോരകൃത്യം ചെയ്യുവാനുള്ള ഏക കാരണം ഈ പുണ്യാത്മാക്കൾ അള്ളാഹുവിൽ വിശ്വസിച്ചത് മാത്രമായിരുന്നുവെന്ന് അടുത്ത വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. ആ അക്രമികളുടെ മേൽ അവൻ തക്ക നടപടികൾ എടുക്കാതിരിക്കുകയില്ലെന്നും സത്യവിശ്വാസികൾക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ ലഭിക്കുവാനിരിക്കുന്നുവെന്നും അവരെക്കാൾ ഊഖന്മാരായിരുന്ന ധിക്കാരികളെയും അള്ളാഹു വെറുതെ വിട്ടിട്ടില്ലെന്നും തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതെല്ലാം സത്യവിശ്വാസികൾ ഓർമ്മിക്കേണ്ടതുണ്ടെന്നത്രേ ഈ സംഭവം ഉദ്ധരിച്ചതിൻ്റെ താൽപ്പര്യം. തീക്കുണ്ടിൻ്റെ സംഭവം ഏതായിരുന്നുവെന്ന് തിട്ടപ്പെടുത്തി പറയത്തക്ക വിധം തെളിവുകളില്ല. ഒന്നിലധികം സംഭവങ്ങൾ ഇതിന് ഉദാഹരണമായി എടുക്കാവുന്ന രൂപത്തിൽ നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ടാനും അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഉദ്ദേശിച്ചാണോ അതല്ല അവയെപ്പോലുള്ള സംഭവങ്ങളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചാണോ ഈ വിവരണമെന്നും തീർത്തു പറയാവുന്നതല്ല. രണ്ടായാലും ഈ സംഭവത്തിലടങ്ങിയ പാഠം ഗ്രഹിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും സംഭവം എവിടെ വെച്ച് എപ്പോൾ ഉണ്ടായി എന്നറിയേണ്ടതില്ലോ. മേൽ സൂചിപ്പിച്ച നിവേദനങ്ങളിൽ കൂടുതൽ പ്രസ്താവയോഗ്യമായത് നമുക്കിവിടെ ഓർമ്മിക്കാം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു നബിവചനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. മുൻകാലത്ത് ഒരു രാജാവിനെ ഒരു സാഹിർ അഥവാ ആഭിചാര വിദഗ്ധൻ അഥവാ മായവിദ്യക്കാരൻ ഉണ്ടായിരുന്നു. അയാളുടെ മരണശേഷം തൻ്റെ ഒരു പിൻഗാമിയാക്കി തീർക്കണമെന്ന ഉദ്ദേശത്തിൽ അയാൾ ഒരു കുട്ടിക്ക് സിഹിർ അഥവാ ആഭിചാരം അല്ലെങ്കിൽ മായവിദ്യ പഠിപ്പിച്ചു വന്നിരുന്നു. കുട്ടിയുടെ വഴിമധ്യേ ഒരു റാഹിബ് അഥവാ പുരോഹിതനുണ്ടായിരുന്നു. പോക്കുവേളകളിൽ കുട്ടി റാഹിബുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയും ആ വഴി കുട്ടിക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ടായിത്തീരുകയും ചെയ്തു. ഒരു ദിവസം വഴിയിൽ ഒരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ഗതാഗത തടസ്സമുണ്ടാക്കുകയുണ്ടായി. റാഹിബിൻ്റെ സിദ്ധാന്തങ്ങളാണ് ശരിയെങ്കിൽ ഈ മൃഗത്തെ കൊലപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടി ആ മൃഗത്തിന് നേരെ കല്ലെറിഞ്ഞു. മൃഗം ചത്തു, മാർഗ തടസ്സം നീങ്ങി. ഈ സംഭവം മുഖേന കുട്ടിയുടെ കാര്യം ജനശ്രദ്ധയാകർഷിച്ചു. അനന്തരം കുട്ടിയുടെ കൈക്ക് പല രോഗങ്ങളും സുഖപ്പെടുക മുതലായ സംഭവങ്ങൾ നടക്കുകയും ജനങ്ങൾക്ക് കുട്ടിയെപ്പറ്റി വലിയ മതിപ്പുണ്ടായിത്തീരുകയും ചെയ്തു. കൂട്ടത്തിൽ രാജാവുമായി അടുത്ത ബന്ധമുള്ള ഒരാളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്ന കണ്ണിനും കുട്ടിയുടെ കൈക്ക് സുഖം ലഭിച്ചു. ഇത് മുഖേന രാജാവും കുട്ടിയുടെ കഥയറിഞ്ഞു. കുട്ടിയുടെ പഠനത്തിൻ്റെ ഫലമാണ് അതെല്ലാമെന്നാണ് ജനങ്ങൾ ധരിച്ചത്. പക്ഷേ ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് കുട്ടി പ്രഖ്യാപിച്ചു. ഞാനല്ലാതെ മറ്റൊരു റബ്ബ് ആരാണ് എന്നായി രാജാവ്. അതിനെ തുടർന്ന് കുട്ടിയെയും അവൻ്റെ ഗുരുവായ റാഹിബിനെയും രാജാവ് പിടികൂടി. റാഹിബിനെ ഉളിവാൾ വെച്ച് പൊളിച്ചു വീഴ്ത്തി. പിന്നീട് കുട്ടി അവൻ്റെ പുതിയ മതം ഉപേക്ഷിക്കാത്ത പക്ഷം അവനെ ഒരു മലമുകളിൽ കൊണ്ടുപോയി കീഴ്പോട്ടിടുവാൻ രാജാവ് കൽപ്പിച്ചു. പക്ഷേ കുട്ടിയുടെ പ്രാർത്ഥനയുടെ ഫലമായി കുട്ടി രക്ഷപ്പെട്ടു. അതിനുശേഷം കപ്പലിൽ കയറ്റി സമുദ്രത്തിലെറിയുവാൻ ഏർപ്പാട് ചെയ്തു. അതിലും അവൻ കരപറ്റി രക്ഷപ്പെട്ടു. കൊണ്ടുപോയവർക്ക് നാശം പിണയുകയും ചെയ്തു. ഒടുക്കം കുട്ടി പറഞ്ഞു, എന്നെ കൊല്ലണമെങ്കിൽ എൻ്റെ അമ്പ് കൊണ്ട് എൻ്റെ റബ്ബിൻ്റെ പേര് പറഞ്ഞ് എന്നെ പരസ്യമായി എറിയണം. അത് ഫലിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനങ്ങൾ കൂട്ടമായി അള്ളാഹുൽ വിശ്വസിച്ചു. അപ്പോൾ രാജാവും കിങ്കരന്മാരും വലിയൊരു അഗ്നിഗുണ്ഠം തയ്യാറാക്കി സത്യവിശ്വാസികളെ അതിലിട്ടു അഗ്നിക്രിയയാക്കി. റവാഹു മുസ്ലിം. ഖുർആൻ ഉദ്ദേശിക്കുന്ന സംഭവം ഇതാണോ മറ്റു വല്ലതുമാണോ എന്ന് നമുക്ക് തീർച്ചപ്പെടുത്തിക്കൂടാത്തതാണ്.
5: വചനം 8.
3: വമാനഖമൂ, അവർ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. മിൻഹും, അവരെക്കുറിച്ച്. ഇല്ല അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതല്ലാതെ. ബില്ലാഹി, അല്ലാഹുവിങ്കൽ. അൽ അസീസി, പ്രതാപശാലിയായ. അൽ ഹമീദ്, സ്തുത്യർഹനായ.
4: وَمَا نَقَمُوا مِنْهُمْ إِلَّا أَنْ يُؤْمِنُوا بِاللَّهِ الْعَزِيزِ الْحَمِيدِ.
3: പ്രതാപശാലിയായ സ്തുത്യർഹനായ അള്ളാഹുവിൽ അവർ അഥവാ ആ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്നതല്ലാതെ അവരെക്കുറിച്ച് അവർ യാതൊന്നും കുറ്റപ്പെടുത്തിയിട്ടില്ലതാനും.
5: വചനം 9.
3: അല്ലദി, അതായത് യാതൊരുവൻ. ലഹു, അവനാകുന്നു. മുൽക്കുസ്സമാവാത്തി, ആകാശങ്ങളുടെ രാജാധിപത്യം. വൽ അർദ്, ഭൂമിയുടെയും. വല്ലാഹു, അല്ലാഹു ആകട്ടെ. അലാ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും. ഷഹീദ്, ദൃക്സാക്ഷിയാകുന്നു.

0: അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം യാതൊരുവനാണോ അവനിൽ വിശ്വസിക്കുന്നത്? അല്ലാഹുവാകട്ടെ എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാകുന്നു.
1: എല്ലാ യാഥാർത്ഥ്യങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തും പരിപാവനവുമായ ആ യാഥാർത്ഥ്യത്തിൽ, അതെ, അല്ലാഹു മാത്രമാണ് ആരാധ്യനും രക്ഷിതാവുമെന്ന കാര്യത്തിൽ വിശ്വസിച്ചുവെന്നല്ലാതെ മറ്റൊരു കുറ്റവും ആ സത്യവിശ്വാസികളുടെ മേൽ അവർക്ക് ചുമത്തുവാനില്ലായിരുന്നു. എന്നിരിക്കെ അതിനെ ഏറ്റവും വമ്പിച്ച കുറ്റമായെടുത്ത് അവരെ പൈശാചികവും മൃഗീയവുമായ രൂപത്തിൽ ശിക്ഷിച്ച ആ ദുഷ്ടന്മാരെ അല്ലാഹു എങ്ങനെ ശപിക്കാതിരിക്കും? സത്യവും സത്യവിശ്വാസവും സ്വീകരിക്കുന്നതിൻ്റെ പേരിൽ അസത്യത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വൈതാളികന്മാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ മൃഗീയ മർദ്ദനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാകുന്നു. എല്ലാം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാറ്റിനും അവൻ നടപടിയെടുക്കുകയും ചെയ്യും. അല്ലാഹു പറയുന്നു:
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, tuned to reality.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇമാവുമാരുടെ നമസ്കാരങ്ങളിൽ അവർ നിർവഹിച്ച ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു ഇബ്രാഹിം 31 മുതൽ 52 വരെയുള്ള പാരായണവും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ശേഖ് അബ്ദുൽ ബാരി അത്വൈതിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

وسخر لكم الشمس والقمر دائبين

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

0: വോയിസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനം നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 41-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, വദ്കുർ, ഓർക്കുക, പ്രസ്താവിക്കുക അല്ലെങ്കിൽ പറയുകയും ചെയ്യുക. അബ്ദന, നമ്മുടെ അടിയാനെ,

0: അയ്യൂബ അഥവാ അയ്യൂബിനെ. ഇദ് നാദ അദ്ദേഹം വിളിച്ച സന്ദർഭം. റബ്ബഹു തന്റെ രക്ഷിതാവിനെ. അന്നീ മസ്സനിയ നിശ്ചയമായും എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. അശ്ശൈത്വാനു പിശാജ്. ബിനുസുബിൻ അവശതയുമായി അല്ലെങ്കിൽ ക്ഷീണവുമായി അതുമല്ലെങ്കിൽ വിഷമവുമായി. വഅദാബ് പീഡനവും അല്ലെങ്കിൽ യാതനയും അല്ലെങ്കിൽ ശിക്ഷയും ആയി. അള്ളാഹു പറയുന്നു, നമ്മുടെ അടിയാൻ അയ്യൂബിനെയും ഓർക്കുക. ഇത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്കുനേരെ അഭിസംബോധന. അതല്ലെങ്കിൽ എല്ലാ സത്യവിശ്വാസികളോടുമാണെന്നും ആകാവുന്നതാണ്. അതായത് അദ്ദേഹം തന്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നിശ്ചയമായും പിശാച് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായപ്പോൾ ഒട്ടും അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് വിസ്മരിക്കാതെ, അള്ളാഹുവിന് അനുഗ്രഹത്തെക്കുറിച്ച് നിരാശ ബാധിക്കാതെ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ച കാര്യമാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മുഫസ്സിറുകൾ പറയുന്നു, വദുക്കുർ യാ നബിയ്യനാ ഫിൽ കിതാബി, നമ്മുടെ വേദഗ്രന്ഥത്തിൽ അയ്യൂബിനെ പ്രവാചകരെ താങ്കൾ ഓർക്കുക. അല്ലദീ അൻസൽനാഹു അലൈക, നാം താങ്കൾക്ക് ഇറക്കിത്തന്ന. അബ്ദന അയ്യൂബ അലൈഹിസ്സലാം, അബ്ദന അയ്യൂബ് നമ്മുടെ ദാസൻ അയ്യൂബിനെ. ഇദ് നാദാ റബ്ബഹു അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അത് ശ്രദ്ധേയമാണ് എന്നർത്ഥം. എന്താണ് പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്, തീർച്ചയായും പിശാജ് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. ഉബുത്തുലിയ ഫി നഫ്സിഹി ഉബുത്തുലിയ ഫി മാലിഹി ഇബുത്തുലിയ ഫി അഹ്ലിഹി ഇബുത്തുലിയ ഫി വലദിഹി, അദ്ദേഹം തന്റെ ദേഹത്തിലും തന്റെ ധനത്തിലും തന്റെ കുടുംബത്തിലും തന്റെ മക്കളിലും പരീക്ഷണത്തിന് വിധേയനായി. ബി അൻവാഇൽ ബലായി, വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എല്ലാ നിരക്കുമുള്ള പരീക്ഷണങ്ങൾ. പക്ഷേ വസ്വബറ അലൈഹിസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമ കൈക്കൊണ്ടു. ഫലമ്മ അറാദല്ലാഹു അൻ യശ്ഫിയഹു, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ. അൽഹമഹു അദ്ദുആ, ഒരു ദുആ അല്ലാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു. ലിഅന്ന ദുആ മുഖിറൂന ബിൽ ഇജാബ, അല്ലെ, അമ്പിയാക്കന്മാരുടെ ദുആ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇജാബത്തുള്ള അല്ലെ ഉത്തരം നൽകപ്പെടുന്ന ദുആകളിൽപ്പെട്ടതാകുന്നു. ഇവിടെ നമുക്കും വലിയ പാഠമാണ് പഠിക്കാനുള്ളത്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് കൈകളുയർത്തിയാൽ അതിന് പ്രതിവിധി ഉണ്ടാകും. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് കൊറോണയുടെ കാലഘട്ടത്തിലൂടെയാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും കൊറോണ ബാധിച്ച് മരിക്കുന്ന ആളുകൾ, കൊറോണ ബാധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് ഇത്തരം പ്രതിസന്ധികളിലായിരുന്നാലും പ്രതികൂലമായ അവസ്ഥയിലായിരുന്നാലും നിരാശ ബാധിക്കാതെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, നബിയെ, എന്നെക്കുറിച്ച് എന്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞേക്കുക, തീർച്ചയായും ഞാൻ സമീപസ്ഥനാകുന്നു. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അപ്പോ വേറെ ഏതെങ്കിലും മഖബറകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ആളുകളിലേക്കോ ഒന്നുമല്ല വിശ്വാസികൾ തിരിയേണ്ടത്. അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ, ഏതെങ്കിലുമൊക്കെ മൗലിദുകൾ പാരായണം ചെയ്താൽ, പ്രത്യേകം ചില ദിക്റുകൾ, പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം പറയണമെന്ന് പഠിപ്പിക്കാത്ത ദിക്റുകൾ അത് ഇത്ര വർണ്ണം പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണയിൽ നിന്ന് മോചിതരാകാം, ഇങ്ങനെയൊക്കെ ആളുകൾ ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാകുന്നു. മറ്റുള്ള മാർഗങ്ങളെല്ലാം ശിർക്കിൻ്റേതായ മാർഗങ്ങളാണ്, ചിലതെല്ലാം ബിദ്അത്തിൻ്റേതായ മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ദുനിയാവിലാകട്ടെ നാളെ പരലോകത്താകട്ടെ. സൂറത്തുൽ അംബിയായിൽ കാണാം, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയദ്ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ, അയ്യൂബ് ഇദ്നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയദ്ദുർറു, തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, പ്രയാസം നേരിട്ടിരിക്കുന്നു. വഅന്ത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാകുന്നു നാദാ നീ. എന്താണ് ആ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്ന കാര്യം? അള്ളാഹുവേ, എന്റെ പ്രയാസം നീ നീക്കിത്തരണേ, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. ബഹുന കാല അന്നീ മസ്സനിയ ഷൈത്താനു ബിനുസുബിൻ വഅദാബ്. നമ്മൾ പഠിക്കുന്ന സൂറത്ത് സ്വാദിലെ ഈ വചനത്തിലുള്ള അവിടെ പറഞ്ഞത് അന്നീ മസ്സനിയ ഷൈത്താനു, എന്നെ പിശാജ് ബാധിച്ചിരിക്കുന്നു, ബിനുസുബിൻ, അവശതയുമായി, വഅദാബ്, അതേപോലെ പീഡനവുമായി. എന്തുകൊണ്ടാണ് അദ്ദേഹം പിശാജ് തന്നെ ബാധിച്ചിരിക്കുന്നു പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. വലിമാദ നസബ അയ്യൂബു മാ അസാബഹു ഇല ഷൈത്താൻ, എന്തുകൊണ്ടാണ് തന്നെ ബാധിച്ച പ്രയാസം ഷൈത്താനിലേക്ക് അദ്ദേഹം ചേർത്തി പറഞ്ഞത്? ഖാല ബഅദുൽ ഉലമാ, ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഅല്ല ഹാദ അർജഹു അൽ അഖ്വാൽ, മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നു ഈ അഭിപ്രായമായേക്കാം ഒരു പക്ഷേ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. അതെന്താണ്? അന്ന ഹാദ മിൻ ബാബിൽ അദബ് അൻ ലാ യൻസിബ ശർറ ഇലല്ലാഹ് കമാ ഫഅല ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊരു മര്യാദയുടെ വർത്തമാനമാണ്, തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ പറയുന്ന വാക്ക്. ഇതിന് തെളിവാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്ക്. അതെന്താണ്? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് മാർഗം കാണിച്ചു തന്നവനാകുന്നു അവൻ, അഥവാ അല്ലാഹു. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് പാനീയം നൽകുന്നവനുമാകുന്നു അവൻ. വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ നൽകുന്നു. അപ്പോ രോഗത്തെ എനിക്കവൻ രോഗം തന്നാൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ രോഗിയായാൽ. വനസബൽ മർദ ഇലാ നഫ്സിഹി, അപ്പൊ രോഗത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ അദ്ദേഹം തന്നിലേക്ക് ചേർത്തി പറയുന്നു. എന്നാൽ വനസബ ശിഫാ ഇലാ റബ്ബിഹി, രോഗത്തിന്റെ ശമനത്തെയാകട്ടെ അള്ളാഹുവിലേക്കാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. അപ്പൊ അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു എന്നർത്ഥം. അയ്യൂബ് അലൈഹിസ്സലാം നസബ ശർറ ഇല ഷൈത്താൻ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബുദ്ധിമുട്ടിനെ, ഈ പ്രയാസത്തെ ഷൈത്താനിലേക്ക് ചേർത്തി പറഞ്ഞു. ലിഅന്ന ഷൈത്താൻ അസാസു കുല്ലി ശരിൻ, എല്ലാ തിന്മയുടെയും കേന്ദ്രമാകുന്നു ഷൈത്താൻ. തഅദ്ദുബൻ മഅ അല്ലാഹി തആല കമാ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാതിരിക്കാൻ കാരണം അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു. ഏതുപോലെ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ തിരുമേനി പറയുന്നത് കാണാം, വശ്ശറു ലൈസ ഇലൈക്, അള്ളാഹുവെ തിന്മ അത് നിന്നിലേക്കല്ല എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗത്തുനിന്നല്ല എന്നർത്ഥം. അപ്പോ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ പിശാജ് അവശതയും അതേപോലെ തന്നെ പീഡനവും കൊണ്ട് ബാധിച്ചിരിക്കുന്നു പറയാൻ കാരണം തിന്മയെ ഷെയ്ത്താനിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിലേക്ക് ചേർത്തിയല്ല. അത് അദ്ദേഹത്തിന്റെ മര്യാദയോടെയുള്ള വർത്തമാനമാകുന്നു, സംസാരമാകുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഹുസൈൻ മുഹമ്മദ് പറയുന്നു, ബയാനു അന്നൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം ഈ വചനം വ്യക്തമാക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, ഉപകാരത്തെയോ ഉപദ്രവത്തെയോ അവർ അധീനമാക്കുന്നില്ല. ലി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വചനമാണിത് തെളിവ്. ഇദ്നാദാ റബ്ബഹു, അദ്ദേഹം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം. അന്നീ മസ്സനിയ ശൈത്താൻ, തീർച്ചയായും എന്നെ ശൈത്താൻ ബാധിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഇന്ന് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മൺമറഞ്ഞു പോയ ആളുകളെപ്പോലും സമീപിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന്മാരാരും തങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്, അവരെ ഇടയാളന്മാരായിട്ടും പ്രാർത്ഥിച്ചിട്ടില്ല. നേർക്ക് നേരെ അള്ളാഹുവോടാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. അപ്പൊ ചില ആളുകൾ ദുർവ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്, അതെന്താണ്, അമ്പിയാക്കന്മാർ എന്നാൽ അത് മഹാന്മാരാണല്ലോ, അവർക്ക് നേർക്ക് നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്കോ, നമുക്കത് പാടില്ല. ഇത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും ശക്തികളോട്, അത് അമ്പിയാക്കന്മാരാകട്ടെ, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരാകട്ടെ, മഹത്തുക്കളാകട്ടെ, ഒരാളും പ്രാർത്ഥിച്ചതായി പഠിപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിലോ, നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഖേനയെ പ്രാർത്ഥിക്കാവൂ, ഒന്നുകിൽ ഔലിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ മഹത്തുക്കൾ മുഖേന മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ ഒരു സ്ഥലത്ത് പോലും കാണുക സാധ്യമല്ല. മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി അത് ഷിർക്കാണ് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. എന്തുമാത്രം ഗുരുതരമാകുന്നു കാര്യം. മറ്റൊന്ന്, ബയാനു സിദ്ഖി ലുജൂഇൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇലല്ലാഹി തആല ഫീ കൗനിഹിം യഫ്സഊന ഇലൈഹി ഇൻദ ശദാഇദ് ലിഖൗലിഹി, ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രയാസമുള്ള അവസ്ഥയിലും ഭയമുള്ള അവസ്ഥയിലും പ്രവാചകന്മാർ അഭയം കണ്ടെത്തിയത് അല്ലാഹുവിലേക്ക് മാത്രമാകുന്നു. തങ്ങളുടെ മഹത്വത്തിന് അത് നിരക്കാത്തതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇത് അല്ലാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ ഈ ഭൂമുഖത്തുള്ള ഏത് സൃഷ്ടിയും ബാധ്യസ്ഥനാണെന്ന് അറിയിക്കുന്നു. മറ്റൊന്ന്, ജവാസു ഇളാഫത്തിൽ അഷ്യാഇല അസ്ബാബിഹ ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം അളാഫ ഹാദ ദുർറ ഇല ശൈത്താൻ ലിഅന്നഹു സബബുഹു, ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിന്റെ കാരണങ്ങളെ ആ കാരണങ്ങളിലേക്ക് അതിനെ ചേർത്തി പറയുക. അപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കുണ്ടായ പ്രയാസത്തെ പിശാചിലേക്ക് ചാർത്തി പറഞ്ഞത് അതിന് തെളിവാകുന്നു. അപ്പൊ ആ കാരണങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നത്. ഇതിൽ മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ജവാസു തവസ്സുൽ, തവസ്സുൽ അനുവദനീയമാകുന്നു എന്നതാണ്. നമ്മുടെ ആളുകൾക്ക് പരിചയമുള്ള തവസ്സുൽ എന്താണ്? അള്ളാഹുവേ, ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസം നീക്കിത്തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കാണാം. എന്നാൽ ഖുർആനോ ഹദീസോ അങ്ങനെ ഏതെങ്കിലും മഹത്വക്കളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ല. അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ചില തവസ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ അതാണ് പറയുന്നത്, ജവാസു തവസ്സുലി ഇലല്ലാഹി തആല ബിഹാലിൽ അബ്ദി ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം, കാരണം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സ ഇലല്ലാഹി തആല ബിഹാലിഹി, തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. തവസ്സുൽ എന്നാൽ സമീപനമാർഗം സ്വീകരിക്കലാണ്. അള്ളാഹുവെ, തന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ രക്ഷിക്കണേ എന്ന് തന്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലാണ് അദ്ദേഹം നടത്തിയത്. വഹുവ അന്നഹു മസ്സഹു ശൈത്താൻ ബിനുസുബിൻ വഅദാബ് വനളീറു ഹാദാ ഖൗലു മൂസാ അലൈഹിസ്സലാം, ഇതിനോട് സമാനമാകുന്നു സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന. അതെന്താണ്? റബ്ബി ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ എനിക്ക് എന്ത് ഇറക്കിത്തന്നാലും, എന്ത് അനുഗ്രഹങ്ങൾ, എന്ത് സഹായങ്ങൾ ഇറക്കിത്തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാകുന്നു എന്ന് അദ്ദേഹം തൻ്റെ വളരെ ശോചനീയമായ അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തൻ്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാകുന്നു. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അഥവാ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനം, ഫതവസ്സല ഇലല്ലാഹി ബിദിക്രി ഹാലിഹി, അദ്ദേഹം തൻ്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. വഅന്നഹു ഫഖീറുൻ ഇലല്ലാഹി സുബ്ഹാനഹു വതആല വഹാദാ അഹദു അൻവാഇ തവസ്സുലി അൽജായിസ്, അനുവദനീയമായ തവസ്സുലിൽപ്പെട്ട ഒരു തവസ്സുലാകുന്നു ഇത്. ഇപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലകപ്പെട്ടാൽ ആ പ്രയാസത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടാം. ഇനി അനുവദനീയമായ തവസ്സുലുകൾ ഏതൊക്കെയാണ്? സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന്, അത്തവസ്സുലു ഇലല്ലാഹി ബി അസ്മാഇഹി, അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളെ കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യാം. ഏതുപോലെ? അല്ലാഹുമ്മ യാ ഗഫൂറു ഇഗ്ഫിർലീ, കണ്ടോ, എല്ലാം പൊറുക്കുന്നവനായ അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അത്തവസ്സുലു ഇലല്ലാഹി ബിസ്സിഫാത്തിഹി, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഏതുപോലെ? അല്ലാഹുമ്മ ബിറഹ്മത്തിക അസ്തഗീസു, അല്ലാഹുമ്മ ബിഇൽമിക അൽഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യീനി ഇദാ അലിംത അൽഹയാതു ഖൈറൻ ലീ, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, നിന്റെ അദൃശ്യമായ അറിവിനെ കൊണ്ടും നിന്റെ കഴിവിനെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഇതുപോലെയുള്ള പ്രാർത്ഥന ആ ഗണത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബി അഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കുക. അതെങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണമേ, കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിക്ക് നീ അനുഗ്രഹം ചെയ്തതുപോലെ. കണ്ടു, അല്ലാഹുവിന്റെ പ്രവർത്തനത്തെ അത് മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവോട് തവസ്സുലാക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബി ദുആഇ മൻ തുർജ ഇജാബത്തുഹു, അല്ലേ, തൻ്റെ അല്ലാഹുവോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക, പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അതാണ് അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്, ആ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ ഗണത്തിൽപ്പെടുന്നതാകുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൻ്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നേരത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന അതിന് തെളിവാകുന്നു. അതുപോലെ തന്നെ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സൂറത്തു ആലി ഇംറാനിൽ ദീർഘമായ ആയത്തിൽ കാണാൻ സാധിക്കും, റബ്ബന ഇന്നന സമിഅന മുനാദിയൻ യുനാദിലിൽ ഈമാൻ അൻ ആമിനു ബിറബ്ബികും ഫആമന്ന, റബ്ബേ ഒരു വിളിയാളൻ വിളിച്ചു പറയും ഞങ്ങൾ കേട്ടു, നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന്, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ. തുടർന്ന് ആ പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളെ കൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് തെളിവാണ് മൂന്ന് പേർ ഗുഹയിൽ അകപ്പെടുകയും ഗുഹാമുഖം ഒരു പാറക്കല്ല് വീണുകൊണ്ട് അടയുകയും ചെയ്തു. അങ്ങനെ ആ മൂന്ന് പേരും തങ്ങൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് നീങ്ങിപ്പോവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിലേക്ക് സമീപന മാർഗം തേടാൻ നമുക്ക് അനുവാദമുണ്ട്. ആ അനുവദിച്ച മാർഗമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ പ്രവാചകൻ അയ്യൂബനബിയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് മഹാമാരിയുടെ കാലത്തും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവരിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനമാണ് നാം പഠിച്ചത്. രോഗിയായപ്പോൾ അയ്യൂബ് നബി അലഹിസ്സലാം പ്രാർത്ഥിച്ചത് ഏകനായ റബ്ബിനോട് എന്ന ഇതിവൃത്തത്തിലുള്ള ക്ലാസ് നമുക്ക് വേണ്ടി നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറാൻ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 474-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 474-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിദ് അബ്ദുശക്കൂർ ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

0: أعدت للكافرين.
1: وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻതും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുൻതും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുൻതും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുൻതും ഫി റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫി റൈബിൻ മിമ്മ തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫി റൈബിൻ മിമ്മ നസ്സൽന അലാ അബ്ദിന ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഐന് കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അലാ അബ്ദിന എന്ന് അലാ അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്. അലാ അബ്ദിന അബ്ദിന ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫതൂ ബിസൂറ ഫതു ബിസൂറത്തിൻ ഫതു എന്നോ ഫതു എന്നോ അല്ല പറയേണ്ടത്. ഫതു ഫതു ബിസൂറത്തിൻ മിം മിസ്ലി ബിസൂറത്തിൻ തൻവീന് ശേഷം മീം, അതുപോലെ മിം മിസ്ലി സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂന് നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലി മിസ്ലി അല്ല ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലി മിം മിസ്ലി മിസ്ലി വദഉ വദഉ ദാലിന് സുക്കൂന് വദഉ ശുഹദാഅക്കും. ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിന്ദൂനി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇദ്ഗാം മുതമാസിലൈൻ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിന്ദൂനില്ല മിൻ സാക്കിന നൂറിന് ശേഷം ദാൽ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിന്ദൂനില്ലാ ഇൻ കുൻതും സാദിഖീൻ ഇൻ കുൻതും. ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അത് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുൻതും ഇൻ കുൻതും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ് സ്വാദിഖീൻ അല്ല സ്വാ. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സാദിഖീൻ സാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു ഫഇൻ ലം തഫഅലു ഫഇൻ സാക്കിനഹ നൂൻ ശേഷം ലാം ഇദ്ഗാം ബിലാ

ولن تفعلوا فاتقوا النار فاتقوا النار ഇങ്ങനെ താഴെ കനപ്പിച്ച് ഉച്ചരിക്കരുത് ഫത്തഖു ഫത്തഖു നാർ നൂൻ ശദ് മണിക്കണം അല്ലതി വഖൂദുഹാ ഖാഫ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ് വഖൂദുഹാ വഖൂദുഹന്നാസു വൽ ഹിജാറ നൂൻ ശദ് മണിക്കണം വൽ ഹിജാറ അല്ല ഹിജാറ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ ഉഇദ്ദത് ഹംസ ഐൻ ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ അഥവാ തൊണ്ടയുടെ മധ്യഭാഗം ഐൻ രണ്ടും മഖ്റജ് അടുത്താണ് ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം ഉഇദ്ദത് ലിൽ കാഫിരീൻ അതുപോലെ താഇനെ കൽക്കല ചെയ്യരുത് ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല ഉഇദ്ദത് ലിൽ കാഫിരീൻ അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ ഒന്നും കൂടെ ഓതാം

0: والحجارة أعدت للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും പാരായണത്തിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന കുരുന്നുകളുടെ ശബ്ദം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1 മുതൽ 11 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു സൈഫ് ഉർ റഹ്മാൻ.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു അൽ ബുറൂജ് 1 മുതൽ 11 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് സൈഫുർ റഹ്മാൻ.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ആദ്യ ജുസ് മുതൽ അവസാന ജുസ് വരെ പാരായണം ചെയ്തുകൊണ്ട് ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണം നിർവഹിക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സോഫി.

إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 11 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക.

0: ഇതിനൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ളുൽ ഖുർആൻ പഠിപ്പിക്കുന്നത് ഹാഫിളു ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ തൊട്ടടുത്ത ചെറിയൊരു ഭാഗം കൂടി ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: معك وبنات خالاتك اللاتي هاجرن معك.
1: അതുവരെയാണ് ഇന്ന് പഠിക്കുന്നത്. മഅക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യാം തൽക്കാലം.
0: وَبَنَاتِ خَالَاتِكَ اللَّاتِي هَاجَرْنَ مَعَكَ وَبَنَاتِ

0: ആയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറച്ച് വലിയ ആയത്താണ്, നന്നായി ശ്രദ്ധിച്ച് കൂടുതൽ തവണ ആവർത്തിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കുറഞ്ഞ സമയം മാത്രം ഉപയോഗിച്ചാൽ മതിയാവില്ല എന്ന് നമുക്കറിയാം. ഇതിനുശേഷം നിങ്ങൾ ഖുറാനെടുത്ത് നന്നായി പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, അവതരിപ്പിച്ചത് ഹാഫിൾ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ മുഅ്മിനൂൻ 78-ാം ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ശുഅറ 33 വരെ വചനങ്ങളും ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.